0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. കഥേഴ്സ് ഫേവറേറ്റ്
0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

വെൽക്കം ടു റേഡിയോ സുനോ കുരേത്തി. ഞാൻ ചച്ചു. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും ഒരു ഹാപ്പി ഡേ തന്നെ ആയിരിക്കട്ടെ അല്ലേ. എങ്ങനെയാണ് ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നത്? നമ്മൾ അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. അല്ലാതെ ചുമ്മാതെ ഇരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഇത്തിരി കടന്നു കൈയായി പോവില്ലേ? അത് മാത്രമല്ല, അത്യാഗ്രഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കണ്ടെത്തണം, അത് നമ്മൾ നേടിയെടുക്കണം. അതെന്തൊരു കാര്യമാണെങ്കിലും ഈവൻ സന്തോഷമാണെങ്കിൽ കൂടി അത് കണ്ടെത്താനുള്ള വഴി നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കണം. നമുക്കറിയാലോ എന്തൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും കാണുന്നതായിരിക്കാം. എന്ന് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ കണ്ടെത്തുക, അതിനായിട്ട് സമയമുണ്ടാക്കുക, എന്നിട്ട് അത് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് ലൈഫിൽ സന്തോഷം കൊണ്ടുവരേണ്ടത്. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതും മറന്നു പോവാതിരിക്കുക. അതിൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? ഇപ്പൊ ഉറങ്ങി എഴുന്നേൽക്കുക. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

അസമാധാനം. ഇങ്ങനെ വെരി റീസെന്റ്ലി തോന്നിയ ഒരു അവസരം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെ ഞാൻ ചച്ചു. എപ്പോഴൊന്നും നമുക്കങ്ങനെ തോന്നാറില്ല, ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഒന്ന് പറയൂ, ഹാ എന്തൊരു സമാധാനം. നമുക്ക് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അത് മാത്രമല്ല നമുക്കൊരു സംതൃപ്തി തരുന്ന കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ ഓ എന്തൊരു സമാധാനം എന്ന് പറയുന്നത്. സന്തോഷം വരുന്നതിനേക്കാൾ ആ ഒരു ആത്മസംതൃപ്തി. അപ്പൊ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, ഇതിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം ഏതാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ടോ? ചില സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ടാകാം, നമ്മൾ നമ്മുടെ വിശപ്പ് മാറുന്നത് വരെ ആഹാരം കഴിക്കുന്നുണ്ടാകും, എന്നാലും എന്തോ ഒരു കുറവ് പോലെ. എന്നിട്ടങ്ങനെ ആരെയിലേക്ക് വിളിക്കും, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ, എന്നിട്ട് പറയും എടാ എനിക്ക് എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു പ്രശ്നം തോന്നും. അപ്പൊ ചോദിക്കും എന്ത് പറ്റി, എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ എന്തേലും വയ്യായികയുണ്ടോ, ഏ വയ്യായികയൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ, പിന്നെ എന്താന്ന് അറിയില്ല. അപ്പൊ പറയാ അത് നിനക്ക് തിന്നിട്ട് എല്ല് കുത്തിയിട്ടാന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചില സമയത്ത് അങ്ങനെ ഒരു ഫീലിങ്സ് വരാറുണ്ട്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാവരും നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഒരു ഒരു ഒരു എന്താന്ന് പറയാൻ പറ്റില്ല, ഒരു നമുക്കൊരു സംതൃപ്തി തരാത്തൊരവസ്ഥ. അങ്ങനെയും തോന്നാറില്ലേ ചില സമയത്ത്? അതെന്തുകൊണ്ടാന്ന് മനസ്സിലായോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെ ഞാൻ ചച്ചു.

വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്താൽ നമുക്ക് വളരെ സന്തോഷം തോന്നും, നമുക്കൊരു ആത്മസംതൃപ്തിയും തോന്നും. പക്ഷേ എന്തെല്ലാം ചെയ്തിട്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? റേഡിയോ സുനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ മനുഷ്യന്മാരെന്ന് പറയുന്നത് ശരിയാണ് മജ്ജയും മാംസവും ഉള്ള ജീവികളാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോർമോൺസ് ആണ് ശരിക്കും മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിങ്ങനെ ചേഞ്ചസും ബാലൻസ് പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമുക്ക് ഓരോ തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അത് ലേഡീസിനാണ് എഫക്ട് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കളിയാക്കി പറയാറുണ്ട്, ഓ നിങ്ങൾക്ക് മാത്രമല്ല ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. രണ്ട് ഇത് ജെൻഡർ ഏതായി കഴിഞ്ഞു കഴിഞ്ഞാലും ആർക്കാണെങ്കിലും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതേ മൂഡിൽ അങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല. നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ എഴുന്നേൽക്കണം. പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് പറ്റണേന്ന് ചിന്തിച്ച് ചില സമയത്ത് ഒന്ന് പുറത്തു പോയാൽ നമുക്കത് മാറുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മാറുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അല്ലാതെ നമുക്ക് കിടന്നുറങ്ങുമ്പോഴാണ്, ഓ ഫുൾ ടൈം ബെഡിൽ തന്നെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടണമെന്ന് ആ സമയത്ത് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അതേപോലെ നിന്ന് പോകും, നമുക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പോട്ടിൽ നമ്മൾ എഴുന്നേൽക്കുക, നമ്മളൊന്ന് പുറത്തു പോവുക, ജസ്റ്റ് ഒരു മോളിലെങ്കിലും പോവുക, അതല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ പോയിട്ട് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒന്ന് മാറിയിട്ട് ആ ഇപ്പൊ എന്തൊരു സമാധാനം എന്ന് തോന്നും കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനമാണ്. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനു കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ തോന്നാറ്. നമ്മളോട് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സഹായം ചോദിച്ചില്ല, പക്ഷെ ഒരാൾ ബുദ്ധിമുട്ടുന്നു, അവർക്കൊരു സഹായം ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുമായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക, അത് എല്ലാം മറക്കണം എന്നുണ്ടെങ്കിൽ ഒരു തവണ അവർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്രയും നാൾ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വിചാരിക്കുമോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഓർക്കുമായിരിക്കും. പക്ഷെ നോ പറയുന്ന അല്ലെങ്കിൽ സോറി പറയുന്ന സമയത്ത് അതെല്ലാം മറക്കും. അതെന്താണെന്നറിയില്ല, മനുഷ്യർക്ക് പ്രത്യേകം കിട്ടിയിട്ടുള്ളൊരു സിദ്ധിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം സഹായം ചെയ്തു കൊടുക്കണതെല്ലാം ഓക്കെ, നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ തിരിച്ച് അവരിതെന്നും ഓർത്തിരിക്കും അല്ലെങ്കിൽ നമ്മളോട് കടപ്പെട്ടവരായിരിക്കും എന്നൊന്നും വെറുതെ കയറി അങ്ങോട്ട് വിചാരിച്ച് ആത്മസംതൃപ്തി അടയേണ്ട ആവശ്യമൊന്നുമില്ല. അതവർ മറക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി. കൊടുക്കണം നല്ലതാണ്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കേണ്ട. അപ്പോഴേ എല്ലാം പറഞ്ഞല്ലോ, ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം കേട്ടോ. ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, അടിപൊളി ഒരു ദിവസമായി തന്നെ മാറട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: KBS Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Good morning and suprabhadam ellavarkum snehathodu kudi swagatham. മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകളോടുകൂടി പുതിയൊരു ദിവസവും പുതിയൊരു ആഴ്ചയും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ ആ ഒരു അവസാന ഭാഗങ്ങളിലാണ്. സെപ്റ്റംബറോടെ കഴിയുകയാണല്ലോ എന്നൊരു ഒരു ചിന്ത അറിയാതെ മനസ്സിലേക്ക് വന്നു പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റീലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റുകളായിട്ടൊക്കെ ഇനിയിപ്പോൾ 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ ഈ ഒരു 2026 ഗുഡ് ബൈ പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ 100-ൽ താഴെ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കുറേ പ്ലാൻ ചെയ്തു, ഒന്നും നടന്നില്ല. പക്ഷേ എന്നാൽ ഇനിയും നടത്താനായിട്ട് നമുക്ക് സമയമുണ്ട്. 100-ൽ താഴെ ദിവസങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയും ഈ ഒരു വർഷത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് ഇനിയും ടൈം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഇനിയും ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ അതിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. ഇനിയും നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സമയമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഈ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. September 27th ഞായറാഴ്ച ദിവസത്തിലേക്ക് എല്ലാവരും ദാ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മളുടെ യാത്രകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, നമ്മളുടെ തിരക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. പല കാര്യങ്ങളും സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സമയം വെറുതെ ചില കാര്യങ്ങളിൽ കളയും. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഓർത്ത് ചിലപ്പോൾ നമ്മൾ സമയം വെറുതെ അങ്ങോട്ട് കളയും. അതിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ ആക്ഷനുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിസന്ധികൾ സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്കുള്ളൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ഓർത്ത് സമയം കളയാൻ പാടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ചത് മോർണിംഗ് സവാരിയിൽ, നമ്മുടെ മോർണിംഗ് സവാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ ഒക്കെ തന്നെ അയച്ചിട്ടുള്ളൂ. 5000-00917 എന്ന നമ്പറിലേക്ക്. ഒരു നല്ല പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. നജീം അർഷാദും സംഗീതയും ചേർന്ന് പാടിയ ഒരു മുറയും വന്ത് പാർത്തായ എന്ന മൂവിയിലൊരു നല്ല പാട്ടുണ്ട്, അരികിൽ പതിയെ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ആ പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് മോർണിംഗ് സവാരി.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

സമ്മർ ഇൻ ബത്ലഹേം സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 6:14 ആണ്. സെപ്റ്റംബർ 27 ഞായറാഴ്ച ദിവസമാണ്. അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും സന്തോഷങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ മെസ്സേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് മെസ്സേജുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അജയ് ജേക്കബിൻ്റെ മെസ്സേജുണ്ട്. മക്കളെ, വീണ്ടും പുതിയൊരു ദിവസം. പിള്ളേരൊക്കെ സ്കൂളിലേക്കാണ്, നമ്മളൊക്കെ ഓഫീസിലേക്കും പണികളിലേക്കും. എങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു ശ്രീയോടുകൂടി അടിപൊളി പോസിറ്റീവ് എനർജിയിൽ അങ്ങ് തുടങ്ങും അല്ലേ. എല്ലാവർക്കും സൂപ്പറായിട്ടുള്ളൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അജയ് ജേക്കബിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് മോർണിംഗ് ഷോ ഹോസ്റ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. മോർണിംഗ് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ മോർണിംഗ് ഷോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒറ്റ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്ട് ചെയ്തുകൊണ്ട് ചോദിച്ചതാണ്. 5000917 നിങ്ങൾക്ക് അയക്കാം. കൂടെ ഇന്നത്തെ ദിവസം വേൾഡ് റിവേഴ്സ് ഡേ ആണ്, റിവർ ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വേൾഡ് ടൂറിസം ഡേ ആണ്, അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വിശേഷങ്ങൾ പറയാനായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. സുപ്രഭാതം കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജുണ്ട്. അവന്തിക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആണ് സുപ്രഭാതം കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജുണ്ട്. അവന്തിക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി

നല്ല വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോളുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. ഷിഹാബാണ് വിഷ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷാന ഫാത്തിമയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

റിയാസിന്റെ ഗുഡ് മോർണിംഗ് കൂർഗിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഉമേഷിന്റെ ഒരു നൈസ് ഡേ എല്ലാവർക്കും ഉമേഷ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ രാജേഷ് മട്ടേക്കിൽ പ്രഭുജി സുബിൻ പറയുന്നത് സ്നേഹത്തോടെ തുടങ്ങാം നല്ലൊരു ദിവസം ശുഭദിനം. സ്റ്റീവ് സാൻഡ്ര നോഹ് ആയിൽ ആഹിൽ ഹൈഷ അവരുടെ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. ശ്യാംലാൽ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് ശ്യാം. കൂടെ തന്നെ അഭിജാനിക്സിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അഭിജാനിക്സൻ. മിന്നൂസിൻ്റെ മെസ്സേജ്, ഓ ഇന്നും മിന്നൂസിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇന്നും പരീക്ഷ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നുണ്ട്. ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും മിന്നൂസിൻ്റെ വക ഒരു സ്പെഷ്യൽ വിഷസ് കൂടി മിന്നൂസ് പറയുന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോകാം. ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസില് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഉത്തരം നിങ്ങൾ നോക്കി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് റിവർ ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി റിവർ ഓഫ് ഫൈവ് കളേഴ്സ്, അഞ്ച് കളറുകളുടെ നദി എന്നറിയപ്പെടുന്ന ആ ഒരു നദി ഏതാണ്? വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി റിവർ ഓഫ് ഫൈവ് കളേഴ്സ്, ഫൈവ് കളേഴ്സിൻ്റെ ഒരു ഒരു റിവർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു ഒരു റിവർ ഉണ്ട് ലോകത്ത്. അതേതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണാൻ പറ്റുമോ, ഇമേജസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി റിവർ ഓഫ് ഫൈവ് കളേഴ്സ്, ആ ഒരു പേരിൽ അറിയപ്പെടുന്ന റിവർ ഏതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ ചോദ്യം, നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എവിടെയാണെന്നൊക്കെ ഉള്ളത് എനിക്ക് മെസ്സേജിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ സ്കൂൾ ബസ് സ്റ്റോറീസിൽ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്കും എത്താനുള്ള സമയമാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ബ്രൂ ഡാഡി എന്ന മൂവിയിലെ പാട്ടാണ്. ഇപ്പം ഇങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡാഡിമാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ടങ്ങോട് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: 93.7 FM.
1: Qatar's favorite radio station.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: Listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800786 വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: Studio Glogil സമയം 6:25 ആണ്. നമ്മളൊരു ചെറിയ ചോദ്യം ചോദിച്ചതാ, ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചോദിച്ച ചോദ്യം വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കി പോകാൻ പറ്റുന്ന ഒരു കൗതുകമുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ ഇന്ന് ചോദിച്ചത്. വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി റിവർ ഓഫ് 5 colors? ഇപ്പം കേട്ടു തുടങ്ങിയ കുട്ടികൾക്കും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ. 5000917 നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വേഗം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ് നീ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങളുടെ മെസ്സേജ് ഉണ്ട്. അൻസൽ ഹബീബെ, ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്ക് ഇതാ രണ്ടുപേരും അയച്ചു തന്നിട്ടുണ്ട്. രഘുനന്ദൻ മെസ്സേജ്, രഘുനന്ദനും രഘുനന്ദയും രണ്ടുപേരുടെയും മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. ജാസ്ലിൻ ഓസ്റ്റിൻ, ജോവ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നുണ്ട്. ക്യാൻ യു വിഷ് അവർ ഡിയറസ്റ്റ് ഗ്രാൻഡ് പേരൻസ് ജോർജ് ആൻഡ് റോസമ്മ എ വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് വെഡിങ് ആനിവേഴ്സറി. ഒരു സ്പെഷ്യൽ സോങ് അവർക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നുകൂടി പറയുന്നു. ഇന്ന് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ജോർജും റോസമ്മയും രണ്ടുപേർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി അവരുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ്. അങ്ങനെ എന്തായാലും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു നല്ല വിഷസ് കൂടി നമ്മളിങ്ങനെ വിഷ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. എ കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അബ്ബയാണ്. അബ്ബയ്ക്കും ഫാമിലിക്കും നല്ലൊരു ഡേ, വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് അബിജ നെക്സിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദ റൈറ്റ് ആൻസർ നമുക്ക് അയക്കുന്നത് അസർ, അർഹാം, ഷഹാൻ എല്ലാവരും ചേർന്നിട്ടാണ്. അവരിതാ ആ ഫോട്ടോയൊക്കെ അയച്ചു തരുന്നുണ്ട്. ആ റിവറിൻ്റെ ഫോട്ടോ ഇങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റുവ, റുവയാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മീ റുവ ജോയിനിങ് റേഡിയോ സുനോ വിത്ത് ഗ്രേറ്റ് മോർണിംഗ് വിഷസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഓൾസോ ജോയിൻ ടു എം ഇ എസ് സ്കൂൾ ജേർണി. നൂർഹ, ഫലേഹ്, നഹിയാൻ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. റുവ റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. കൂടെ തന്നെ എവിടെയാണ് ഈ റിവർ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൂടി നമുക്ക് അയച്ചിട്ട് നമ്മുടെ കൂടെ ഇപ്പം ജോയിൻ ചെയ്യുന്നത് ആഡം, ഈസ, ജഷാൻ എല്ലാവരും കൂടിയാണ്. എല്ലാവരുടെയും ഒരു നല്ല ഫോട്ടോയും കൂടെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവാന, സാവിയു, ഇസബൽ എല്ലാവരും എത്തുന്നുണ്ട്. പിന്നെ തന്നെ നമ്മുടെ അങ്കിതും അർപ്പിതും റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. അവർക്ക് നമ്മളുടെ ഒരു ഒരു ഒരു സ്പെഷ്യൽ കറക്റ്റാണ് റൈറ്റ് ആൻസർ തന്നെയാണ് നിങ്ങൾ അയക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ. അതിന് മുൻപായിട്ട് ഈ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം, വാഴ ടൂലെ പാട്ട്.

0: ബ്രോട്ട് ടു ബൈ ബ്രില്യന്റ് അക്കാദമി.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് ഖത്തർ നിങ്ങളോടൊപ്പം.
2: അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി റിവർ ഓഫ് ഫൈവ് കളേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന റിവർ ഏതാണ്? ഇന്ന് വേൾഡ് റിവേഴ്സ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൂടെ തന്നെ ഷബാനയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ആഹിൽ ഹാറൂൺ അയക്കുന്നുണ്ട്. കൂടെ തന്നെ ജുവൈസിന്റെ അക്കൗണ്ടിൽ നിന്നും ഐഹാം അയക്കുന്നു. എം ഇ എസ് ലെ ഗ്രേഡ് ഫോറിലാണ് പഠിക്കുന്നത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റഷീദാണ് അല്ലേ. നിസ ഇന്ന് നൌഫൽ സാറിന്റെ ബർത്ത്ഡേ ആണ്. അടിപൊളി, വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ നിങ്ങളെയും ക്ഷണിക്കുന്നത്. താങ്ക് യു സോ മച്ച് റഷീദിക്ക്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. അപ്പം ഇന്ന് നൌഫൽ സാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്പെഷ്യൽ വിഷസും

റീവ് ജനീലിയ ഡിയോൺ ഡെർലിൻ ഡെറിക് എല്ലാവരും ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കൂടെ തന്നെ നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും. പ്രത്യേകിച്ച് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഡിയോൺ ജോ മനോജ്, ഡാൻ ജോ മനോജ് ആണ് ജോയിൻ ചെയ്യുന്നത്. സുബിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഫിറോസിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് എ ഐ, ഹാവ് എ വണ്ടർഫുൾ ഡേ കുട്ടി കുറുമ്പിക്ക് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് ഫിറോസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഷഫ്നയുടെ അക്കൗണ്ടിൽ നിന്നും, ഹായ്, എൻ്റെ ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്, പ്ലീസ് കൺവേ ടു ജോ ആൻഡ് വിഷിംഗ് ഓൾ ഓഫ് യു ബ്യൂട്ടിഫുൾ സൺഡേ എന്ന് പറഞ്ഞിട്ട് ഷഫ്ന അഷ്റഫാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂടെ ഹായ് നിസ ഗുഡ് മോർണിംഗ്, സുഖല്ലേ? കൂടെ ജോലി ചെയ്യുന്ന ഉബായിസിന്റെ വൈഫ് ഇർഫാന, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഫ്രൈഡേ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അവർക്ക് ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി നമ്മൾ പറയുന്നു. ഗുഡ് മോർണിംഗ് ഹിസ മെഹറിനും റയാനും ജോയിൻ ചെയ്യുന്നു. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നസറിനും നൗറിനും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അജിത് യശോധരൻ അൽഖൂർ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എല്ലാ അൽഖൂർ നിവാസികൾക്കും റാസ്ല ഫാനിലെ എല്ലാ ജോലിക്കാർക്കും ഒരു നല്ല ദിവസമൊക്കെ വിഷ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അജിത് അൽഖൂർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. കൂടെ ഞാൻ പറഞ്ഞു ഇന്ന് മോർണിംഗ് ഷോ ഹോസ്റ്റ് ഡേ ആണ്, മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആളുടെ ഒരു രസമുള്ള വരികളുണ്ട് കേട്ടോ. കഴിക്കാൻ ഇഷ്ടം പിസ്സ, കയ്യിലുണ്ട് വിസ എഫ് എമ്മിലുണ്ട് നിസ, കേൾക്കാൻ എന്ത് രസ. അടിപൊളി അല്ലേ, അടിപൊളി പിക്കപ്പ് ലൈൻ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓക്കെ, ഷാജിത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് അയക്കുന്നത് ഫാരിസ, വിഹാൻ, ആര്യ, ഐഷ, രഫ, ഇഷാന, ഹെലൻ ആൻഡ് റേച്ചൽ. കറക്റ്റാണ് കേട്ടോ നിങ്ങൾ അയക്കുന്നത്. നമ്മുടെ അർഷിക നന്ദിക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു അല്ലേ നിങ്ങളുടെ മെസ്സേജ്. രണ്ടുപേർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്, ആ ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് എബിൻ തോമസ് ജോയിൻ ചെയ്യുന്നു, എബിനും മോർണിംഗ് പറയുന്നു. ബാറ്റ്മാൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ റൂമിലെ അച്ചായൻ്റെ ജന്മദിനവും വിവാഹ വാർഷികവുമാണ്, ഒന്ന് വിഷയാമോ? പ്രബിൻ എന്നാണ് പേര്. അപ്പം ഇന്ന് പ്രബിൻ്റെ ബർത്ത്ഡേ ആണ്, ശ്യാംലാലിൻ്റെ റൂംമേറ്റ് ആണ്. അപ്പം നമ്മളുടെയും സ്നേഹത്തോടു കൂടിയുള്ള വിഷസ്.

0: ദിനേശൻ പി ടി ഗുഡ് മോർണിംഗ് പറയുന്നു. ഇനിയിപ്പം നമുക്കൊരു നല്ല കയ്യടികൾ കൊടുക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മ കുൽസു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാൻസ് പെർഫോമൻസിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് മോൾക്ക് നല്ല വിഷസൊക്കെ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കുൽസുവിന് സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയിട്ടുള്ളത് സിനിമാറ്റിക് ഡാൻസിൽ. എം എസ് ന്റെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമായിരുന്നു, അപ്പോൾ അതിലാണ് മോള് സെക്കൻഡ് പ്ലേസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മുടെ ഉമ്മ കുൽസുവിന് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. ഗുഡ് മോർണിംഗ് ടു ഓൾ ബൈ അമീൻ അമാൻ എം ഇ എസിൽ നിന്നും അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജെറിൻ മോർണിംഗ് മെസ്സേജ് നൽകുന്നു. ഷെഫി റാഷിയുടെ അക്കൗണ്ടിൽ നിന്ന് അവർ എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റഹേം ലിയെ ആണ്, ഇന്നും മോള് കൂടെ ഉണ്ടല്ലേ. ഓക്കെ, ചെറിയ മോളും ഉണ്ട് വലിയ മോളും ഉണ്ട്, രണ്ടുപേരും ഇതാ ഇങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു നല്ല ബോളൊക്കെ ഇരിപ്പുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബഷീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും അയച്ചിരിക്കുന്നത് റഷേം സഫയാണ്, അവരും എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ് ആൻസർ തന്നെയാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫായിസ് കെ ടി ആണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു സുപ്രഭാതം. ഇന്നത്തെ ഈ പുലരി, പുതിയ പുലരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അളവറ്റ സന്തോഷവും സമൃദ്ധിയും ഒക്കെ തന്നെ കൊണ്ടുവരട്ടെ. റേഡിയോയിലൂടെ ഈ മനോഹരമായ നിമിഷങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ദിവസം വിഷയുന്നു. അലി, തമി, കൈജു, അദു, റിബ, മൂർത്ത, മിഫ്ത, എല്ലാവരും ചേർന്നിട്ടാണ് ഫൈസ് ബ്രില്യൻ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐഷുക്കുട്ടി, അസിയക്കുട്ടി, യമുനക്കുട്ടി അവരുടെയും റൈറ്റ് ആൻസർ ദാ എനിക്കിങ്ങനെ വന്ന് നിൽക്കുന്നൊരു സമയമാണ്. കൂടെ തന്നെ ഡാൻ ക്രിസ്റ്റോയും എയ്തൻ മാത്യുവും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, റൈറ്റ് ആൻസറാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കേട്ടോ. കൂടെ തന്നെ ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ടൂറിസം ഡേയുടെ അസംബ്ലി പ്രസൻറ്റിംഗ് ലാവണി ഡാൻസ് ഫ്രം സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അഹോ, അടിപൊളിയാണല്ലോ, ഫോട്ടോയൊക്കെ എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ടൂറിസം ഡേയുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലേ, അടിപൊളി. ഓക്കെ, അക്സാസ് അലീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിഹാലും നവാബും അക്സയാണ് മെസ്സേജ് അയക്കുന്നത്. ശാന്തിനി കേതനിലാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ. അതിനു മുമ്പ് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Uridu TV channel number 911.
4: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: 15 പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
7: Malabar Golden Diamonds Morning Safari,
8: brought to you by Malabar Golden Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu maatram.
9: In association with third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055, or visit bima.com.qa.
10: and Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel like you're
0: കുൽസൂനുള്ള, നമ്മുടെ ഉമ്മ കുൽസൂനുള്ള കൺഗ്രാറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുലൈമാൻ അദ്ദേഹം ഉമ്മ കുൽസൂന് സ്പെഷ്യൽ വിഷസും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ജുനൈസ് അസ്ലമിൻ്റെ അക്കൗണ്ടിൽ നിന്നും അബി, ഐറിൻ, ഫാത്തിമ എം ഇ എസിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. സനിൽകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വസുദേവും സയോരിയുമാണ് കേട്ടോ. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഫൈസൽ യോയോടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സുഹൈൽ തിരിച്ചു പോയി എന്ന് എന്ന വിവരം കിട്ടിയോ? ഇല്ല, സുഹൈലൊക്കെ വരുന്നേ. നെക്സ്റ്റ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ആരവ് അനീഷ് ബിർലയിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അനീസ് ദോഹ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന പദാർ പേൾ സ്കൂളിലേക്കാണ്. ഓക്കെ, ഇന്ന് അവർക്ക് എക്സാം ഉള്ള ഡേ ആണ് കേട്ടോ. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുഖം എനിക്കറിയാം. ഹേസ, അലീന, ഫാത്തിമ, ഇവരെല്ലാവരും പദാർ പേൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബദ്രുൽ മുനീറിന്റെ മെസ്സേജാണ് നെക്സ്റ്റ്. ഹയാൻ ആൻഡ് ബദ്രുൽ മുനീർ ആണ് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്ന. കൂടെ തന്നെ അസ്പാക്കിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ നമ്മുടെ ഹർഷിക നന്ദിക. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയോ അടിപൊളിയോ. ഓക്കെ, അർമാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഐ ആം സഫ, ഫാത്തിമ, ശാന്തിനി കേത്തനിൽ നിന്നാണെന്ന് പറയുന്നു. പ്രഭുജി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലെസൻ ബെന്നിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ബെൻലിൻ ബ്രഡ്ലിൻ ബെനീറ്റയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഷിൻഡോ ജോസിന്റെ അക്കൗണ്ടിൽ നിന്നും ഇവാഞ്ചലിൻ ആൻഡ് അലോഷി ജോയിൻ ചെയ്യുന്നു. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. കൂടെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് എയ്തൻ എവ്ലിൻ എസ് ഖാൻ എത്തുന്നുണ്ട്. നമ്മുടെ ബിനീഷ് മൂവാറ്റുപുഴ, കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു മെസ്സേജ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ അദ്ദേഹം അയക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം രണ്ടുന്ന് വർഷങ്ങൾക്ക് പിന്നാടി അദ്ദേഹം അയച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കാരണം ഈ ഒരു മെസ്സേജ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. മാമലകളുടെ സ്വന്തം നാട്ടിൽ നിന്ന് മുത്തുകളുടെ നാട്ടിലേക്ക് ചേക്കേറിയ എല്ലാ മലയാളികൾക്കും സുപ്രഭാതം. എപ്പോഴും അദ്ദേഹം മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ഈ ഒരു വരിയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ്, സജ്ജറും ജൗഹറയുമാണ് മെസ്സേജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ ഒരു കുഞ്ഞു വാവ പിറന്നു, ഒരു ബേബി ബോയ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം നിങ്ങളെയും അറിയിക്കുന്നു. സജ്ജർ ജൗഹറ ഫാമിലി, അപ്പോൾ അവരുടേക്ക് ഒരു ബേബി ബോയ് എത്തിയിരിക്കുന്ന സന്തോഷമാണ്. അപ്പോൾ നമുക്ക് സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് ഒരാളെയും കൂടെ കിട്ടിയിട്ടോ. ഓക്കെ, നെക്സ്റ്റ് മൊഹസിൻ്റെ മെസ്സേജാണ്. ഇത് ആരൊക്കെയാണത്? റയാനും മിസ്ട്രിയാണ് ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫോട്ടോ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. കൂടെ തന്നെ ഹൈ നിസ വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നൌഷാദ് എത്തുന്നുണ്ട്. മൊയ്സും ഹൈസനും ഭവൻസിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ്. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മന്ന മേരി സിജോ ഗുഡ് മോർണിംഗ് പറയുന്നു സിജോന്റെ അക്കൗണ്ടിൽ നിന്നും. ഡോക്ടർ സൗമ്യ വിനോദിന്റെ അക്കൗണ്ടിൽ നിന്നും വെരി ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ടൂറിസം ഡേ അസംബ്ലി ആണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ. അതിൽ ആസാമിന്റെ ബിഹു ഡാൻസ് ആണ് വിസ്മയക്കുട്ടി ചെയ്യുന്നത്. അടിപൊളി അടിപൊളി. കുറച്ച് മുമ്പ് നമുക്ക് വേറൊരു ഫോട്ടോയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ടൂറിസം ഡേ സെലിബ്രേഷൻ ആണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ അല്ലേ. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും തകർക്കൂ, അടിപൊളിയാക്കും. ഇനി ഫുൾ അറ്റയറിലുള്ള ഫോട്ടോയൊക്കെ നമുക്ക് ഇവിടേക്ക് അയക്കൂ കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബൈജു ബ്രിജൻ ആൻഡ് ആൻഡ്രിയ ആണ്. ഗുഡ് മോർണിംഗ് ബ്രിജൻ ആൻഡ് ആൻഡ്രിയ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ ബൈ ബ്രിജൻ ആൻഡ് ആൻഡ്രിയ, വെൽക്കം ബാക്ക് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഷാസ് റോട്ടറി ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഷയാൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. എം ഇ എസ്ലാണ് പഠിക്കുന്നത്. ഷയാൻ ആബിസ്, ഹായ് നിസകുട്ട, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ജിസ്. ജിസനും ഫാമിലിക്കും ഓൾറെഡി ഞാൻ നല്ല വിഷസ് കൊടുത്തു കഴിഞ്ഞു, എങ്കിലും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഒരു നല്ല വിഷ് ജിസ് മരിയയ്ക്കും ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരാണ് മെസ്സേജ്? ആ, നമ്മുടെ രാംദേവും സ്വാസ്തികയാണ് കേട്ടോ. രാംദേവ് പിന്നെ ഫുൾ ടൈം ഓണാണ്. ഓക്കെ, ഫോട്ടോയും വന്നിട്ടുണ്ട്. ഫാസിലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ലഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അധാലിയ കുട്ടി ജോയിൻ ചെയ്യുന്നു. അധാലിയ സനീഷാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുടെയും മെസ്സേജിലേക്ക് എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു മെസ്സേജിലേക്ക് കൂടി എത്താനായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫിറോസ് ഖാൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് ഈ എല്ലാ മെസ്സേജുകൾക്കിടയിൽ ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? രാവിലെ എണീറ്റ് ഒരു കോഫി കിട്ടുന്നത് പോലെയാണ് നിസയുടെ മോർണിംഗ് സവാരി. താങ്ക് യു. ഓക്കെ, ഇന്ന് മോർണിംഗ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നവരുടെ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താണ് മോർണിംഗ് ഷോയെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ചെറുതായിട്ടൊന്ന് ചോദിച്ചപ്പോൾ വന്ന മറുപടികളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അനിരുദ്ധ് മനോജ് ആണ് എം എസിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് അനിരുദ്ധ്. ഗുഡ് മോർണിംഗ് ഐറ, പൊതാൾ പേൾ സ്കൂളിൽ നിന്നാണ് ഐറക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അനീസ്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അനീസേ, ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട്. ഇനിയും നിങ്ങളുടെ ഡിയോ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം മെസ്സേജിൽ പറയാം. 5000 00 917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 28 29 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st anniversary ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 days കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹാൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ്. വയലാർ ശരചന്ദ്രവർമ്മയാണ്.
5: You're listening to
6: Morning Safari.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 27 ഞായറാഴ്ച ദിവസമാണ്. ഒത്തിരി പേരുടെ മെസ്സേജുകളിലേക്ക് ഇനിയും വരാനായിട്ടുണ്ട്. ഓക്കെ, ലയോള ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുൻപ് നമ്മളുടെ പ്രണവും പ്രാർത്ഥനയും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസറും അവർ അടിപൊളിയായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിജി വയനാടിൻ്റെ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ആൾക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ എത്തിയിരിക്കുന്നത് ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജായിരുന്നു. നമ്മുടെ പ്രണവും പ്രാർത്ഥനയും അയച്ചിട്ടുണ്ടായിരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രണവ് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. കാശി ജോയിൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഫോട്ടോയൊക്കെയാണല്ലോ അയച്ചിരിക്കുന്നത്, ഒരു കിടുക്കൻ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കാശിക്കും ഫാമിലിക്കും ഒരു ഗുഡ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കണ്ണൻ ആറ്റിങ്ങലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ കെസിയ, ഇവാന, ജെയ്ഡൻ, ഡാൻ എല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. കെ എം നൗഫലിൻ്റെ ഒരു മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഈവ എലിസ് ജോയിൻ ചെയ്തിട്ട് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജൊഹാനും ജോൺ പോളും ജുവലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഷിനാദ്, വേണു, അശ്വതി എല്ലാവരുടെയും മോർണിംഗ് ഉണ്ട്. നല്ലൊരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. ഷാജു ശ്രീധർ നാട്ടിലെ 1 മാസത്തെ അവധിക്ക് ശേഷം ഇപ്പം മുംബൈയിലാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ മുംബൈയിൽ നിന്നും ലാഗോസിലേക്ക് ആൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും 1 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് നമുക്ക് അയച്ചിട്ടുള്ളത്. അർഷദിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റഹിയാൻ, ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ സജീർ സഞ്ജുവിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബിഗ് ബി എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബിഗ് ബി എന്നുള്ള അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയക്കുന്ന ആൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഷഫ്നു ആണ് മെസ്സേജ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നീതുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ധ്യാൻ, ദീപു, നീതു എല്ലാവരും ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, ഞാനൊരു നല്ല ഡേ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട്. നമ്മളുടെ ഇന്നത്തെ കുട്ടികളുടെ ചെറിയ ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ഇന്നത്തെ ദിവസത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു നമ്മുടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വേൾഡ് റിവേഴ്സ് ഡേ ആണ്, വേൾഡ് ടൂറിസം ഡേ ആണ്, മോർണിംഗ് ഹോസ്റ്റ് ഡേ ആണ്, മോർണിംഗ് ഷോ ഹോസ്റ്റ് ഡേ ആണ്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ച ചോദ്യം, വിച്ച് റിവർ ഈസ് നോൺ ആസ് ദ റിവർ ഓഫ് 5 കളേഴ്സ് എന്നറിയപ്പെടുന്ന ആ ഒരു റിവർ ഏതാണ് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്യാനോ ക്രിസ്റ്റ്യാലീസ് എന്ന് പറയുന്ന ആ ഒരു നദിയുടെ ഫോട്ടോസൊക്കെ എല്ലാവരും അയച്ചിട്ടുണ്ടായിരുന്നു. അമീൻ അഫ്സൽ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അമീൻ. ഇനിയും എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ തന്നെ ഒന്ന് അയച്ചോളൂ. 5000 00917 എന്ന നമ്പറിലേക്ക്. ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
5: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001494949.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800 786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

ഞാനിപ്പോ വായിച്ചൊരു സംഭവമാണ് കേട്ടോ, ഒരു ഹെഡ്ലൈൻ ഇങ്ങനെയാണ് വരുന്നത്, വൈ നോട്ട് ടുഡേ, ഇതാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി എന്താണ് ഇതിലുള്ളത് എന്ന് വായിച്ചപ്പോൾ കുറച്ചൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന സംഗതിയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തിരക്കുള്ള ദിവസം ഏതായിരിക്കും, ഏത് ദിവസമായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ഒരു ദിവസം ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദാ ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത്, നാളെ എന്നാണ്. അതായത് ഇന്നത്തെ എല്ലാ ജോലികളും ചിലപ്പം നമ്മൾ ചിലപ്പം നാളത്തേക്ക് മാറ്റിവെക്കും. ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം. അതുകൊണ്ട് നാളെ വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളുടെ തിരക്ക് കണ്ട് നാളെ തന്നെ നമ്മൾ ചിലപ്പം പേടിച്ചോടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നാളെ രാവിലെ മുതൽ നടക്കാൻ പോകും, അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ജങ്ക് ഫുഡ് നിർത്തും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഒരു മണിക്കൂർ നന്നായിട്ട് വായിക്കും, നാളെ മുതൽ ഞാൻ പണം സേവ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധാലുവായിരിക്കും, അല്ലെങ്കിൽ നാളെ മുതൽ മൊബൈൽ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും, നാളെ മുതൽ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കും, നാളെ മുതൽ ജീവിതം കുറച്ച് അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ നോക്കും. അങ്ങനെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മൾ ചിലപ്പം നാളത്തേക്ക് അങ്ങോട്ട് മാറ്റിവെക്കും. ആ ദിവസത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസത്തിൻ്റെ പേര് നാളെ എന്നാകാം എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നമ്മളീ പറഞ്ഞ പോലെ തന്നെ നാളെ വന്നു കഴിഞ്ഞാൽ അത് നാളെ വന്നാൽ അത് ഇന്നാകും, അപ്പോൾ പുതിയൊരു നാളെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു ഒരു ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കിലേക്ക് നമ്മൾ പലപ്പോഴും പോയി എന്ന് വരത്തില്ല. ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ നമ്മൾ പതുക്കെ മാറ്റിവെക്കും. അതിന് നമ്മളായിട്ട് ചിലപ്പോൾ ഒരു കാരണവും ന്യായവും ഒക്കെ നമ്മൾ കണ്ടെത്തും. നമ്മുടെ മനസ്സിലിങ്ങനെ പറയും, ഇപ്പം സമയമില്ലല്ലോ അല്ലേ, ഇനിയിപ്പം കുറച്ച് തിരക്കുണ്ടല്ലോ, മനസ്സും മൈൻഡ് ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് അതിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പം ജനുവരി വരാൻ പോകുമല്ലോ, ഇനിയിപ്പം ജനുവരി മുതൽ പക്കാ സെറ്റാക്കാം എന്നൊക്കെ നമ്മൾ ചിലപ്പം തീരുമാനിച്ച്, അല്ലെങ്കിൽ മനസ്സിൽ നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ ചില ചിന്തകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ നാളെ നാളെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിനെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ മറികടന്ന് എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിയ എന്തെങ്കിലും ഒരു മൊമെൻറ്റോ, അല്ലെങ്കിൽ നാളെ നാളെ എന്നുള്ള ആറ്റിറ്റ്യൂഡിനെ മറികടന്ന നിങ്ങളുടെ ഒരു രീതിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അത് ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. നാളെ നാളെ എന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നാളെ അത് ശരിയാക്കാം, നാളെ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുള്ളൂ. ഈ നാളെ നാളെ എന്നുള്ള ആറ്റിറ്റ്യൂഡിനെ മാറ്റാനായിട്ട് നമുക്ക് ഏത് തരത്തിൽ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു അനുഭവത്തിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് അറിയാനായിട്ടൊരു ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ചിന്മയും സൂരജ് സന്തോഷും പാടിയ സിറൈ മൂവിയിലെ നീലോ

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
4: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
3: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
4: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. Tune events orukunu mentalist Adi's insomnia the golden edition
7: event partner cube entertainments
6: chindagale polum tottariyina nimishangal aduthariyam
7: october 2-ne qncc almayasa theatreil koodal vivarangalkkai visit tune events social media page
6: ticketukalkkai visit qtickets.com official radio partner radio suno 91.7 fm
0: this is
8: മോർണിംഗ് സവാരി
9: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബൂഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
10: ഇൻ അസോസിയേഷൻ വിത്ത്
9: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
11: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

0: നാളെ ഒരിക്കലും ഇന്നാകാത്തത് എന്തുകൊണ്ടാണ്? ചില സമയത്തൊക്കെ നമ്മൾ നാളെ ആകാം, നാളത്തേക്ക് മാറ്റിവെക്കാം എന്നൊക്കെ ചില കാര്യങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട്. ആ ഒരു ചിന്തേനെ എങ്ങനെ മറികടക്കാനായിട്ട് സാധിക്കും, ആ ഒരു ഹാബിറ്റ് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലൂടെയും ചിന്തകളിലൂടെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. അർഷദ്, അദ്ദേഹത്തിന്റെ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം മിക്കവാറും നമ്മുടെ എല്ലാ ടോപ്പിക്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം, ഒരു ടേക്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അർഷദ്, അദ്ദേഹം ഇന്നും ഒരു വോയിസ് നോട്ട് കേട്ടതിന് ശേഷം നമുക്ക് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്?
1: ഈ നാളെ നാളെ എന്നുള്ള കാര്യങ്ങൾ വെക്കുന്ന 99% ആൾക്കാരും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ അതാത് ടൈമിൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു നോളജ്. എന്നാലും അത് കറക്റ്റ് ആവുകയുള്ളൂ. കാരണം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നേക്കാട്ടും നല്ലത് അഥവാ നമ്മളുടെ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ബേഡൻ ആയിട്ട് വരികയും ചെയ്യും. പൊതുവായിട്ട് മടിയന്മാരെ ഏറ്റവും വലിയ ലക്ഷണം ഈ വി വിൽ കീപ് ഇറ്റ് ഇൻ ടുമാറോ, ജസ്റ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയായിരിക്കും. എന്തായാലും എന്റെ ഒരു എളിയ അഭിപ്രായം ഇതാണ്. താങ്ക് യു സോ മച്ച് നിസ.
0: ഹർഷദായിരുന്നു. കൂട്ടിക്കൂട്ടി വെക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം. ചില സമയത്ത് പക്ഷെ നമ്മൾ ഈ കൂട്ടിക്കൂട്ടലിന്റെ ആളുകളായിട്ട് മാറൂലേ. ഞാനടക്കം പറയേണ്ടി വരും. ഞാനും എന്താ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓ നാളത്തേക്ക് സെറ്റാക്കാം, അല്ലെങ്കിൽ ഇന്നിനിപ്പം അതിലേക്ക് പോകണോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്കൊക്കെ നമ്മൾ വരാറുണ്ട്. നമ്മുടെ അഷ്റഫ് അഗോര, അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആള് പറയുന്നത് അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അപ്പപ്പോൾ ചെയ്ത് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അഷ്റഫ് അഗോര ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള നിങ്ങളുടെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ നാളെ നാളെ നീള നീള എന്നുള്ള നീള നീളി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുക, നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ പോയിന്റ്സ് നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. ഹർഷദ് പറഞ്ഞത് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളുടെ സ്കെഡ്യൂളിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സെറ്റായിട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഭിപ്രായം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. 5000917 എന്ന നമ്പറിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസും പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് ഇതാ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. വേട്ടയാട് വിളയാട് മൂവിയിലെ പാർത്ത മുതൽ നാളെ മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 29 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
2: September 26 to 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
6: What's going on? This is your Karthik here.
7: You're listening to Radio Sunno.
6: Do listen to Radio

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: നമ്മുടെ ലൈഫിലെ ഏറ്റവും തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ള ദിവസം ഏതാണ്? അത് നാളെയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് നാളത്തേക്ക് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട്. നാളത്തേക്ക് ചെയ്യാം, പിന്നത്തേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ, നാളെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഒന്ന് മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ച സമയത്ത് ശ്രീധരന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ശ്രീ പറയുന്നത്, ഹായ് ഗുഡ് മോർണിംഗ്. ബേസ്ഡ് ഓൺ പ്രയോറിറ്റി, മെനി ബെനിഫിറ്റ്സ് ഡ്യൂ ടു ഡിലേയിങ് സം ലോ പ്രയോറിറ്റി വർക്ക് എന്നാണ് പറയുന്നത്. ഗെറ്റ്സ് ടൈം ഫോർ ലുക്കിംഗ് അറ്റ് ഓൾ ആംഗിൾസ്. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉടനെ തന്നെ ചെയ്യണം എന്നില്ല. പ്രയോറിറ്റി കുറവുള്ള ചില കാര്യങ്ങൾ കുറച്ച് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി, എല്ലാ ആംഗിളും ഒക്കെ മനസ്സിലാക്കി ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന രീതിയിലുള്ളൊരു അഭിപ്രായം കൂടി ശ്രീയുടെ ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മറുപടികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ഒന്ന് പ്രയോറിറ്റി അനുസരിച്ച് നമുക്കൊന്ന് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ അപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇല്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാം. സലീൻ പറയുന്നത്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക, അത് കൂട്ടി വയ്ക്കാതിരിക്കുക എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് സലീം പറയുന്നത്. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്നുള്ള ആ ഒരു അഭിപ്രായം കൂടി ആളുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടി വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ പറഞ്ഞ പോലെ നമുക്കിതിനെ മറികടക്കാനായിട്ട് പല പല റൂൾസൊക്കെ നമ്മളിപ്പോൾ ഗൂഗിളിലും അല്ലെങ്കിൽ പല വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അത് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു തുടക്കമിടുക എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യത്തെ ചെറുതാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ള പെർഫെക്റ്റ് ടൈം വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, 2 മിനിറ്റ് എങ്കിൽ 2 മിനിറ്റ് എന്നുള്ള രീതിക്ക് അതിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 5 മിനിറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. 5 മിനിറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, പിന്നെ പലപ്പോഴും അത് തുടരാനായിട്ട് നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്താ പറയുക, കൂടുതൽ കൂടുതൽ കൂട്ടി വയ്ക്കാതെ നമുക്ക് കാര്യങ്ങളെ സെറ്റാക്കി വെക്കാനായിട്ട് സാധിക്കും, സെറ്റാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാളെ മുതൽ തുടങ്ങാം എന്ന് പറയുന്ന ചിന്ത മാറ്റേണ്ടതില്ല, അതിനെ ഇപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ തോട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ മോർണിംഗ് സവാരി മുന്നോട്ട് പോകുന്ന ടൈമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടെന്ന സ്വപ്നത്തിന് നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഈ മാസം തന്നെ തുടക്കമിടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഫേവറേറ്റ് ഹോംസിൻ്റെ ടീം ഇപ്പോൾ ഖത്തറിലുണ്ട്. 29-ാം തീയതി വരെ അവരിവിടെ തന്നെയുണ്ട്. അപ്പോൾ ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ 9:00 മുതൽ 9:00 വരെ അവരെ കാണാനും മീറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അവരെ വിളിക്കാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഇങ്ങനെയാണ്, 600-149-49. ഓക്കെ, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോൺടാക്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇപ്പം നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പാട്ട്.

0: ഏജൻസി. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തും.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 444-5799-5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
4: Radio Suno 91.7 FM.
5: All hits all day.
6: This is
5: Radio Suno.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സുനു അപ്ഡേറ്റ്സ്. സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കത്ത് ടൂറിസം സംഘടിപ്പിക്കുന്ന ദോഹ ജൂവലറി ആൻഡ് വാച്ചസ് എക്സിബിഷന്റെ 22-ാമത്തെ പതിപ്പിന് നാളെ തുടക്കമാകും. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനം. പ്രദർശനത്തിൽ 49-ലധികം പ്രദർശകരും 500-ലധികം ബ്രാൻഡുകളും അണിനിരക്കും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി എംബസി നൽകുന്ന വിവിധ കോൺസുലർ സേവനങ്ങൾക്കുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി. അറ്റസ്റ്റേഷൻ, പവർ ഓഫ് അറ്റോണി, NRI സേവനങ്ങൾ, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വിതരണത്തിനുമുള്ള സമയത്തിലാണ് മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മുതൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഈ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് എംബസി അധികൃതർ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സെപ്റ്റംബർ 27 ഇന്നു മുതൽ ഈ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും. സേവനങ്ങൾക്കായി എംബസി സന്ദർശിക്കുന്ന പ്രവാസികൾ പുതിയ സമയക്രമം ശ്രദ്ധിക്കണമെന്നും അതിനനുസരിച്ച് യാത്രകളും അപ്പോയിന്റ്മെന്റുകളും ക്രമീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. ഗൾഫ് കപ്പിൽ വിജയത്തോടെ തുടക്കമിട്ട് ഖത്തർ. വ്യാഴാഴ്ച നടന്ന ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബഹ്റനെ പരാജയപ്പെടുത്തി. ഖത്തറിന്റെ അടുത്ത മത്സരം ഇന്നാണ്, യമനെയാണ് നേരിടുന്നത്. യുവേഫ നേഷൻസ് ലീഗിൽ ഇംഗ്ലണ്ടിനെ ത്രില്ലറിൽ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു സ്പെയിന്റെ വിജയം.
1: സുനോ അപ്ഡേറ്റ്സ്. This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
2: സെപ്റ്റംബർ 28, 29, 30 ഈ 3 ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് 1 പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
2: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds Morning Safari.
2: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
8: and Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: കാലഘട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ദിവസം കൂടിയാണ്. ട്രിവാൻഡ്രത്താണ് മത്സരം, അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എന്തായാലും റീലിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും രോഹിത് ശർമ്മയുടെ വലിയ വലിയ കട്ടൗട്ടുകളും ആ ടീമിനെ വെൽക്കം ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം എങ്ങനെയാണ് ഒരുങ്ങിയത് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ റീലിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഏതായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ചരിത്രം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഒരു കാഴ്ചയെ നോക്കുവാണെങ്കിൽ ഒരു ചരിത്ര ദിവസമായിട്ട് മാറ്റപ്പെടാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കേട്ടോ. കാര്യവട്ടം ഏകദിനത്തിനായിട്ട് ഒരുങ്ങി നോക്കുവാണെങ്കിൽ ഒരു ചരിത്ര ദിവസമായിട്ട് മാറ്റപ്പെടാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കേട്ടോ. കാര്യവട്ടം ഏകദിനത്തിനായിട്ട് ഒരുങ്ങി

സജ്ജമാക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരമ്പരേനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ ടീം ഇനി 14 മത്സരങ്ങളിലേക്കാണ് അല്ലെങ്കിൽ 14 മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ കളത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ അതിൽ ഒരു മത്സരമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിക്കൊപ്പം തന്നെ നമ്മുടെ ശുഭ്മൻ ഗില്ലിനും ഗൗതം ഗംഭീറും ഒക്കെ തന്നെ എല്ലാവരെയും സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പരമ്പരയാണിത്. പിന്നെ അതുപോലെ തന്നെ ലോകകപ്പിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ രോഹിത്തിൻ്റെയും ആ ഒരു സഖ്യത്തിൻ്റെയും ഒക്കെ ഒരു അവസാന ഏകദിന മത്സരമാകാനുള്ള സാധ്യതകൾ, കേരളത്തിലെ അവസാന ഏകദിന മത്സരമാകാനുള്ള സാധ്യതകൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ 12 മാച്ചിൽ ഇന്ത്യയെ നയിച്ച ഗില്ലിന് ഇതുവരെ 6 വീതം ജയപരാജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം മാത്രമല്ല കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഇതുവരെ നടന്ന 7 ഇന്റർനാഷണൽ മത്സരങ്ങളിലും ഇന്ത്യയാണ് 6 വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചരിത്രം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ക്രിക്കറ്റ് മത്സരം വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ചരിത്രം നോക്കി, ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ചരിത്രം നോക്കി പോകുന്നത്. എത്ര മത്സരങ്ങളിൽ ഇവർ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്, എത്ര മത്സരങ്ങളിൽ ഇവർ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്നത് സ്പോർട്സിൽ മാത്രമായിരിക്കും കൂടുതലും. അപ്പോൾ എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ 7 ഇന്റർനാഷണൽ മാച്ചിൽ കളത്തിലിറങ്ങിയതിൽ 6 ഇന്ത്യ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം ഇന്നും ഇന്ത്യയുടെ ഒരു വിജയത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഇതുവരേക്കും മഴ മുന്നറിയിപ്പോ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ, കാലാവസ്ഥയൊക്കെ എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് നാട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും മത്സരങ്ങൾ തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആ ഒരു വിശ്വസം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ടീമിന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കുന്നത്. 1983 മൂവിയിലെ പാട്ട് നിങ്ങൾക്കരികിലേക്ക് മോർണിംഗ് സവാരിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: Hi, this is Navya Nair.
2: You're listening to
1: Radio Suno. Kettu kettu kootu kooda.
3: Vismayangalude mayajalakaran. Mentalistile super taram. Mentalist Adi Khatarilekku veendum ettunu. Cune events orukkunu Mentalist Adi's Insomnia, the golden edition.
0: Even partner Cube Entertainments.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bhima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: എന്ത് അടിപൊളിയാണല്ലേ, ഇങ്ങനെ ആസ്വദിക്കായിരുന്നു ആ പാട്ട് ഇങ്ങനെ.
1: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മള് മേലേവാനിന്റെ റീല് അപ്ലോഡ് ചെയ്ത സമയത്തെ, അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യമായി പോയി. കാരണം എന്ന് വെച്ചാല് എവിടെയൊക്കെയോ ആരൊക്കെയോ ഒരുപാട് അതിന്റെ കമന്റുകൾ കണ്ടിരുന്നു,
0: കമന്റുകൾ മുഴുവൻ ഞാൻ വായിച്ചു. നമുക്കായിരുന്നു അറിയാത്ത എന്നുള്ള സത്യം.
1: അതായത് റേഡിയോയിലൂടെ കേട്ടിരുന്ന ഒരു പാട്ട്, റിലീസ് ആവാത്ത ഒരു സിനിമയിലെ പാട്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റില് യവന കഥയിലെ വന്നതുപോലെ തന്നെയാണ് ബ്രഹ്മദത്തല്ലെ മേലേവാനി. അതെന്തെങ്കിലും മറ്റൊരു സിനിമയിൽ എത്തുന്ന എനിക്ക് തോന്നുന്നത്.
0: അതെ, വരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാം. ഞാനെന്ന് വിചാരിച്ചു, ഒരു മണിക്ക് ഇന്ന് മാറ്റിനി ക്ലാസിക്സില് അതിനകത്ത് വേറൊരു പാട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ചെല്ലച്ചെറു കാറ്റിന്ന് പറഞ്ഞിട്ടൊരു പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ടും ഈ ബ്രഹ്മദത്തൻ എന്നുള്ള സിനിമയിൽ ഉണ്ടായിരുന്നു. ആ പാട്ടും നല്ലൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമല്ലോ
1: എന്ന്
0: ഞാൻ ആലോചിച്ചു. അതിന്റെ താഴെ ഒരാൾ മെസ്സേജ് ചെയ്ത്, നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്ത് അഭിനയാന്ന് ചോദിച്ചു.
1: ശരിക്കും
0: അറിയത്തില്ല എന്നുള്ള സത്യം താഴെ കമന്റ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു.
1: ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്നാ വെച്ചാല്, ഞാന് നമ്മുടെ അജയട്ടന്റെ കൂടെയാണ് വണ്ടിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ വന്നോണ്ടിരിക്കുന്ന സമയത്ത് കോർണിഷിന്റെ അവിടെ എത്തുന്ന സമയത്താണ് ഈ സ്കൈ മീഡിയ പ്രേം സിംഗ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കുമ്പോ എപ്പോഴെങ്കിലും ഈ ഒരു പാട്ടിനെ കുറിച്ചും കൂടി ഒന്ന് ചോദിക്കണേ, ഇങ്ങനെ ഒരു പാട്ടുണ്ട് അതൊന്ന് പ്ലേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു. അതാണ്, അതിനുശേഷമാണ് ഞാൻ ഓടി വന്ന് നീ എന്റെ അടുത്ത്
0: പറഞ്ഞത്
1: എന്ന് പറഞ്ഞത്.
0: അത് പിന്നീട് ദ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഈ പാട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഫീർ ഉണ്ടല്ലോ, സഫീർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ആളും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷമീർ എന്ന് പറഞ്ഞ ആളെ കമന്റ് ചെയ്തേ, ഈ പാട്ട് ആർക്കും അറിയില്ലാത്തത് ഒരുമാതിരി എല്ലാവർക്കും അറിയാം, നിങ്ങൾ എന്നെ അഭിനയമാണ്.
2: താങ്ക് യു
0: മാത്രമേ തൽക്കാലം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ഇൻസ്റ്റാ പേജിലേക്ക് പോകും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ FB പേജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാട്ടിനെ കുറിച്ച് MG ശ്രീകുമാർ പറയുന്ന ആ ഒരു വേർഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം സിജിലിനായിരുന്നു, ആ പാട്ട് കണ്ടുപിടിച്ചതിന്റെ ഭയങ്കര സന്തോഷം.
1: കടലാസോ എഴുത്തോ
0: എഴുത്തോ
1: അങ്ങനെ ഒരു വാക്ക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ ഞാന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അച്ഛന്റെ കൂടെ നടക്കുന്ന സമയത്ത്
0: കേൾക്കുന്ന
1: പാട്ടായിരുന്നു എന്നാണ് സിജില് പറഞ്ഞത്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അങ്ങനെ കുറെ പാട്ട് വിശേഷങ്ങൾ കൂടി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മളുടെ ഏഷ്യൻ ഗെയിംസിലും അതിഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് ട്രിവാൻഡ്രത്ത് മത്സരം നടക്കുന്ന ദിവസമാണ്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് എന്താ പറയുക, ഗംഭീരമാവാൻ പോകുന്ന, കാരണം ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കര തിരക്കിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മൾക്കിടെയൊക്കെ കായിക ലോകം ഭയങ്കരമായിട്ട് ആവേശത്തിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നൊരു റണ്ണൊഴുക്കം ആണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ റൺസ് വരണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത 35,000 പേരെങ്കിലും മാച്ച് കാണാനായിട്ട്
1: ഉണ്ടാകും
0: എന്നാണ് ഇതുവരേക്കുള്ള കണക്കുകൂട്ടലുകളും കാര്യങ്ങളും വന്നിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മളും അറിയിക്കുകയാണ്.
0: ആശംസകൾ പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് ചന്ദ്രോത്സവം സിനിമയിലെ പാട്ട്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st anniversary ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 days കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 hours റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 times പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 days വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിങ്സ്.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Plus Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നേരെ നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പുണ്ണി,
5: വെരി ഗുഡ് മോർണിംഗ്
4: പറഞ്ഞു കഴിഞ്ഞു നമ്മള്. ഓക്കെ, അപ്പൊ നല്ലൊരു മോർണിംഗിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയി ഒന്നുകൂടെ പറയാം. അപ്പൊ 9 മണിയുടെ ഫസ്റ്റ്
5: ഓക്കെ.
4: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയാലോ പുണ്ണിയും?
5: തീർച്ചയായിട്ടും ഹൈഡ് ആൻഡ് സീക്കിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്.
4: ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ ആദ്യത്തെ സൂചനയിലേക്ക്. ഇത് 2026 റിലീസായ ഒരു സിനിമയാണ്.
5: ഓക്കെ, ഈ വർഷം റിലീസായ സിനിമയാണ്.
4: ഓക്കെ, ജേക്സ് ബിജോയി ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്.
5: ഓക്കെ,
4: പിന്നെ അതുപോലെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മീനു എന്നാണ്, എല്ലാവർക്കും അറിയാം സിനിമയാ.
5: ഓക്കെ,
4: മലയാളത്തിൽ എഴുതുമ്പോൾ ഒരു 3 അക്ഷരമൊക്കെ വരുന്ന
5: വളരെ
4: ലളിതമായിട്ട്
5: ഉത്തരങ്ങൾ പറയാവുന്ന ഒരു സിനിമയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ.
4: ഓക്കെ, ഏതാണ് മൂവി എന്നുള്ളത് മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് പറഞ്ഞു 500-00917 ലേക്ക്.

0: നവംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
2: എനിക്ക് ഒന്ന് കൂളാവണം.
3: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
3: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
3: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ.
5: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: You're listening to
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
4: Only on Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: പോകുന്ന ടൈമിൽ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായിട്ട് എംബസി നൽകുന്ന വിവിധ കോൺസുലർ സേവനങ്ങൾക്കുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അറ്റസ്റ്റേഷൻ, പവർ ഓഫ് അറ്റോർണി, അതോടൊപ്പം NRI സേവനങ്ങൾ, NOC തുടങ്ങി വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വിതരണത്തിനുമുള്ള സമയക്രമത്തിലാണ് മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇനി മുതൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും ഈ സേവനങ്ങൾ ലഭ്യമാവുക. ഇന്നു മുതല് ഈ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ ഇന്ത്യൻ എംബസിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് കോൺസുലർ സേവനങ്ങളൊക്കെ ആയിട്ട് ആവശ്യമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയക്രമം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 8 മണി മുതൽ 2 മണി വരെ.
0: അതെ, അതിനനുസരിച്ച് നമ്മളുടെ യാത്രകളും അപ്പോയിന്റ്മെന്റുകളും ഒക്കെ ക്രമീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
2: Of the art in the art of podumakkolanda

0: കാലഘട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: Hi, this is Arya.
3: You're listening to
2: Radio Suno. Radio Suno. Get to Utabula.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
1: ഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: testing two. Testing two. Morning Safari. Morning Safari. Morning
1: Safari. Only on Radio Suno 91.7 FM.
2: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിസയ പുണ്യ തന്നെയാണ് കൂടെയുള്ളത്. കാലാവസ്ഥ എങ്ങനെയുണ്ട് നിസ?
3: കാലാവസ്ഥ ഇനിയിപ്പോ ഹ്യൂമിഡിറ്റി ചിലപ്പോ സാധ്യതകളുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്.
2: കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് വെള്ളിയാഴ്ച തോന്നുന്നു, ഞാൻ ഇങ്ങനെ ഉറങ്ങിട്ട് എണീക്കുന്ന സമയത്ത് ഒരു ഒരു സൈഡ് വിൻഡോയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈർപ്പം തട്ടി നിൽക്കുന്നു. അപ്പൊ ആ ഒരു ഹ്യൂമിഡിറ്റി സംഭവങ്ങൾ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. പക്ഷെ അത് മാത്രല്ല, ചൂടിന് ശമനമുണ്ട്.
3: ചൂട് കുറഞ്ഞിട്ട്
2: രാവിലെ നടക്കാൻ പോവാനോ അല്ലെങ്കിൽ ഈവനിങ് നടക്കാൻ പോവാനോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ്.
3: തീർച്ചയായിട്ടും. അപ്പൊ ആ സമയം ഇനിയുള്ള സമയം എനിക്കൊന്ന് നടക്കാനൊക്കെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള, പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകത്തേക്ക് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഖത്തറിനെ റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഗൾഫ് കപ്പില് നമ്മുടെ ആദ്യത്തെ മാച്ചിൽ നമ്മൾ വിജയിച്ചിരുന്നു. ബഹ്റിനെ പരാജയപ്പെടുത്തി ഫസ്റ്റ് മാച്ചിൽ നമ്മൾ തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ മത്സരം ഇന്ന് നടക്കാനായിട്ട് പോവാണ്.
2: ഖത്തർ വേഴ്സസ് യമൻ മാച്ചാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീണ്ടും നമ്മളും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ.
3: അതെ, മത്സരം കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 3-2-1 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിൽ ഫ്രീ ആയിട്ട് നമുക്കുള്ള സ്ക്രീനിംഗ്, വലിയൊരു സ്ക്രീനിംഗ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ലെവൽ 7 ഔട്ട്സൈഡ് ഇ സ്പോർട്സ് ലോഞ്ചിന്റെ ആ ഒരു ഭാഗത്താണ്. ഫ്രീ എൻട്രി ആണ്. രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ മാച്ച് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ഏതാണ്? തുടക്കം എന്നുള്ള മൂവിയാണ്. കാരണം ഈ പേരിലേക്ക് വരാൻ കാരണം അടുത്ത സിനിമ
2: വിസ്മയാ വിസ്മയിപ്പിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ.
3: അതെ, അടുത്ത സിനിമയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാർത്ത കണ്ട സമയത്താണ് ഞാൻ വിചാരിച്ചത്
2: ഈ സിനിമ എടുക്കാം എന്നുള്ളത്,
3: ഈ തുടക്കത്തിലേക്ക് വരാം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ തുടങ്ങി പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് വരാണ്.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കട്ടെ. ഞായറാഴ്ച ദിവസമാണ്, നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കോളുകളും അല്ലെങ്കിൽ നാട്ടിലേക്കുള്ള ഒരുപാട് കോളുകളും ഒക്കെ പ്രതീക്ഷിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ. ടാറ്റാ,
3: ബൈ ബൈ.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM
3: in association with Nesto Hypermarket, now open at all passport office Karafa.
4: ഗുഡ് മോർണിംഗ് ഇനിയ കലൈ വനക്കം സുപ്രഭാതം. ഒരു അടിപൊളി മോർണിംഗ് വിഷസുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM-ൽ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 2 മിനിറ്റും 3 സെക്കൻഡും ആവുന്നു. ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് എല്ലാവരെയും എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നല്ല പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇനി നമ്മൾ അങ്ങടേക്കും ആ വിശേഷങ്ങളും നല്ല പോസിറ്റീവ് വിശേഷങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ പതിവായിട്ട് വരുന്ന മോർണിംഗ് വിഷസിംഗം പോകുന്നോട്ടെ 5000917-ലേക്ക് മെസ്സേജസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസ് കൂടി അയക്കാനായിട്ട് മറക്കണ്ട. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതാ വീക്കെൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. വീക്കെൻഡൊക്കെ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, ഇനിയും വീക്കെൻഡുകൾ വരാനിരിക്കുകയല്ലേ. അപ്പോൾ ആ പ്ലാനിങ്ങും ഈ കഴിഞ്ഞ വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു വണ്ടർഫുൾ ട്രാക്ക് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 7:35. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
5: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
6: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sona 91.7 FM. ഇല്ലേ ദ ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ ദി മോർണിംഗ് വിഷസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ എന്നുള്ള വിഷ അയച്ചുകൊണ്ട് അല്ലമീൻ ബ്രോയുടെ മെസ്സേജ് ഉണ്ട്. എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടോ. സുഖമായിട്ട് വരുന്നു ബ്രോ. ഓൾ എന്താണ് ഈ പറഞ്ഞ പോലെ റിക്കവറിങ്ങിലാണ്. സോ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ദ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ജെൻ ബ്രോ ഗുഡ് മോർണിംഗ് വിഷിൻ്റെ കൂടെ തന്നെ ഒരു വിഷസ് കൂടി അയച്ചിട്ടുണ്ട്. വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അഗീന, അഗീന എന്നാണ് വൈഫിൻ്റെ പേര്. ഓക്കെ, ജെറിൻ്റെ വൈഫ് അഗീനയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം നേരെയാണ്. ആൻഡ് എ വെരി വെരി ഹാപ്പി

ഓൾ റൈറ്റ്, ആ ഒരു ബർത്ത്ഡേ വിഷയോട് കൂടി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു മോർണിംഗ് വിഷിലേക്ക്. സഹദ് ഗുഡ് മോർണിംഗ് വിഷസ് അയച്ചിട്ടുണ്ട്, പാർവതി ഗുഡ് മോർണിംഗ് പറയുന്നു, മാത്യു ഗുഡ് മോർണിംഗ് വിഷസ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് ഗുഡ് മോർണിംഗ്, ആൻഡ് ഓൾസോ ഫെയ്സൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അൻവറിൻ്റെ ഒരു മോർണിംഗ് വിഷിൻ്റെ കൂടെ ബർത്ത്ഡേ വിഷസ് കൂടിയുണ്ട്, ജവാദിനുള്ള ബർത്ത്ഡേ വിഷസ് ആണ്. സോ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷ് കൂടി അറിയിക്കുന്നു. അൻവറാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ജവാദിന് വേണ്ടിയിട്ടുള്ള വിഷസുമായി. വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

തീർച്ചയായിട്ടും ആ ഒരു വിഷസ് കൂടി പറയുമ്പോൾ ഇനിയും നമ്മുടെ സ്പെഷ്യൽ വിഷസ് ആർക്കെങ്കിലും ഒക്കെ അയക്കാനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000 9017 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM-ൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Home delivery.

0: Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കേട്ട് കേട്ട്
1: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യയാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 44 മിനിറ്റും 41 സെക്കൻഡും. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഒരു സൺഡേ ഇത് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി വീക്ക് പ്ലാൻസൊക്കെ തന്നെ ഓണായിരിക്കും. ആ വീക്ക് പ്ലാൻസിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് എനർജറ്റിക് ആയിട്ട് വീക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അത് ചിലപ്പോൾ സീസണലായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. ക്ലൈമറ്റ് മാറുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടം സീസണിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലൊരു കാര്യത്തിലേക്കാണ് മാറുന്നതെങ്കിലും സമ്മർ ടൈമിൽ നിന്ന് ആ ഒരു ഓട്ടത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജേർക്സ് ബോഡിക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഫാക്റ്റ് എന്നുള്ളത് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് മാക്സിമം കുടിക്കാനായിട്ട്. ഓറഞ്ച് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓറഞ്ച് മാക്സിമം ഈ ഒരു ടൈം പീരീഡിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഇരുന്ന് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ടേസ്റ്റ് അവർക്ക് അധികം അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കുട്ടികളെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഓൺ ഓൾട്ടർനേറ്റ് ബേസിലെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഡേയിലെങ്കിലും നമ്മൾ ആ ഒരു ഓറഞ്ച് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി അവരിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഓഫ്കോഴ്സ് നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും അഡൽസിനാണെങ്കിൽ പോലും ഇത് നല്ലൊരു ശീലം തന്നെയാണ്. പക്ഷേ അഡൽസ് ടോട്ടലി ഷുഗർ കട്ട് ചെയ്തിട്ട് വേണം ആ ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കുടിക്കാനായിട്ട്. മാക്സിമം ഫ്രഷ് ഓറഞ്ച് ജ്യൂസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുക. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രത്തോളം നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ എടുത്ത് പറയണം ഷുഗർ വേണ്ടേ വേണ്ട എന്നുള്ളത്. ബിക്കോസ് നമ്മൾ റെഗുലർലി അത് ഓണ ഒരു ഓൾട്ടർനേറ്റ് ബേസിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഷുഗർ കണ്ടൻറ്റ് ബോഡിയിൽ കൂടുതൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇൻടേൺ ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ വരുത്താനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് മാക്സിമം സീസണൽ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വൈറ്റമിൻ സി കോണ്ടൻറ്റുള്ള ആ ഒരു കണ്ടൻറ് അധികമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഒക്കെ തന്നെ ഈ ഒരു ടൈമിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ദാ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ വെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 1:58. യെസ്, അപ്പോൾ നമ്മുടെ യൂഷ്വൽ ഗെയിമിലേക്ക് കടക്കേണ്ട സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ ഗെയിം സോൺ ഓൺ ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ എത്രത്തോളം ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓഫ്കോഴ്സ് ഞാനിവിടെ വീറ്റിക്കാണ് ആ ചോദ്യവുമായിട്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുന്ന എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് ഖത്തറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റ്, ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ ലക്കി വിന്നേഴ്സ് ആവാനുള്ള ആ ലിസ്റ്റിലേക്ക് കയറിപ്പെടാനായിട്ട് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഈ ആൻസർ ഒന്ന് അയച്ചാൽ മാത്രം മതി. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ, തല കുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണ്? തലകുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് പോന്നോട്ടെ 5000997 സോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് രീതിയിൽ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. 1 to 10 അകത്തുള്ള ഒരു ഡിജിറ്റാണ്. 1 to 10 എന്ന നമ്പറിൻ്റെ അകത്ത് വരുന്ന ഒരു ഡിജിറ്റ് തന്നെയാണ്. ഒന്ന് ആലോചിച്ചാൽ മതി, തലകുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണെന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997. അപ്പോൾ ഇന്നത്തെ ചോദ്യം ദാ റെഡി ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കയറിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ആൻസേഴ്സ് ഇങ്ങ് വരണം 5000997. വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. തട്ടത്തിൻ മറയത്ത് ദ സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്. റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ് 8:36. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sunna 91.7 FM home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 18:23. ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 80-90% എല്ലാവരും തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി കേൾക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഷൈജു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജാസി റൈറ്റ് ആൻസർ പറയുന്നു. പ്രിൻസി റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. പ്രിൻസി വേറെ എന്തെങ്കിലും മെസ്സേജ് പറയുന്നുണ്ടോ? ഇല്ല, ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഉത്തരം തന്നെയാണ്. ഫേസ് ഇത് തന്നെയാണോ ഉത്തരം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഉത്തരം. ശ്രേയസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രബീഷ് റൈറ്റ് ആൻസർ പറയുന്നു. ജോ ശ്രീ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. പി ഫോർ പാച്ച് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരമാണ്. ജസീം യൂനസ് സുഹേൽ റയാൻ അതേപോലെ ഷഹബാസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരമാണ്. ഷാസ് റോട്ടറി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സജീർ സിദിൻ ആൻഡ് ദേവർഷാസ് പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. രജീഷാണ് മജീർ സിദിൻ ആൻഡ് ദേവർഷാസ് പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. രജീഷാണ്.

ബ്രോ, ഞാൻ ക്വസ്റ്റിനിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. എല്ലാം കുറച്ച് ഡിലേ ആണ്, വേറൊന്നുമില്ല. ആകെ പാടെ ക്ലൈമറ്റ് പണി എന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഡിലേ ഒക്കെ മാറ്റി വെച്ച് ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും. രാജേഷ് മട്ടക്കൽ, ഗുഡ് മോർണിംഗ് വിഷ് മാത്രമേ ഉള്ളോ? ആൻസർ ഇല്ല. ഓക്കെ. മുരളീദേ, ഗുഡ് മോർണിംഗ്, ഹലോ സൺഡേ ബ്രോ. ആ, ഹാപ്പി സൺഡേ ബ്രോ, അടിപൊളിയായിട്ടുള്ളൊരു സൺഡേ വിഷ് ചെയ്യുന്നു. ശ്രീജിത് ദാസും ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യത്തെ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ സെറ്റാവുമ്പോൾ ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ആണ്. എന്താണ് ആ ചോദ്യം എന്ന് അറിയാനായിട്ട്, ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ ദിവസവും ചോദിക്കുന്നതിൽ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. സോ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഖത്തറിൽ നടക്കുന്ന ഈ ഒരു ഇവൻ്റ്, ഏറ്റവും സ്പെഷ്യലായിട്ട് നടക്കാൻ പോകുന്ന ആ ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സ് ആയിരിക്കും ലക്കി വിന്നറിനെ കാത്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ ചോദ്യത്തിലേക്ക്, തലകുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണ്? തലകുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് പോന്നോട്ടെ 5000 9179.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ, പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി

0: വിഭവങ്ങൾ, കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
5: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22-29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ.
6: വചനങ്ങളിലൂടെ സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
8: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 600149

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ് 35 മിനിറ്റും 34 സെക്കൻഡും. ഒരുപാട് പേര് വെയിറ്റിംഗിലാണ് ആൻസർ അറിയാനായിട്ട്. എന്തായാലും വലിയ കൺഫ്യൂസിങ് ഒന്നും അല്ലാത്തൊരു ചോദ്യം ആയതുകൊണ്ട് ഒത്തിരി പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ജാസി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷെയ്ജു റൈറ്റ് ആൻസർ, രാഹുൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഹാരിസ് റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. നസീം റൈറ്റ് ആൻസർ, പ്രഭു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറയുമ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമുക്ക് ഏറ്റവും അധികം നമ്പേഴ്സ് വെച്ചുള്ള ചോദ്യങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. തലകുത്തി നിന്നാൽ മാത്രം വലുതാവുന്ന സംഖ്യ ഏതാണ്? വൺ ഡിജിറ്റ് നമ്പറാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 10 അകത്ത് വരുന്ന ഒരു നമ്പർ പറഞ്ഞാൽ മതി. കാരണം ഇൻറ്റു 2 ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ തപ്പി പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ 1 to 10 അകത്താണ് ഈ നമ്പർ വരുന്നതെന്ന് പറഞ്ഞത്. തലകുത്തി നിന്നാൽ മാത്രം വലുതാകുന്ന സംഖ്യ ഏതാണ്? ആൻഡ് ദ സംഖ്യ ഇസ് 6. ഓഫ് കോഴ്സ് 6 ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 9 അതിൻ്റെ കൗണ്ടർ പാർട്ടും ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, നമ്മുടെ ലക്കി വിന്നേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിൻ്റെ ടിക്കറ്റുകൾ. യെസ്, ഇത്ര സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയിട്ട് ഒരു ഇവൻറ്റ് ടിക്കറ്റൊക്കെ തരുന്നുണ്ടല്ലോ അല്ലേ? അത് തന്നെയല്ലേ വലിയ സംഭവം. അപ്പോൾ എന്തായാലും ആ ടിക്കറ്റുകൾ ഇനിയും അങ്ങടേക്ക് നമുക്ക് ഉണ്ടാകും. മത്സരങ്ങൾ ഉണ്ടാവും, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട്. അത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. എല്ലാ ഓഫേഴ്സും ഒരുപാട് നമുക്ക് വിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒത്തിരി കോൺടെസ്റ്റുകളൊക്കെ തന്നെ റണ്ണിംഗ് ആണ്. ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, റേഡിയോ സെനോയുടെ ഒഫീഷ്യൽ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോകാനായിട്ട് മറക്കണ്ട. വൈ ബിക്കസ് കോൺടെസ്റ്റുകളും അതേപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളും ഒക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതിൽ കൂടി ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. വൈ ബിക്കസ് ലക്ക് എവിടെ നിന്നാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ലക്ക് ഫാക്ടർ നമുക്ക് ഓൺഎയറിലും അതേപോലെ തന്നെ ഓൺലൈനിലും നമുക്ക് പരീക്ഷിക്കാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട്, ദാ ഒരു മനോഹരമായ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: September 26 to 30 Papa John's il buy one get one free for all pizzas, small, medium, large, ella pizzagalkum ee offer labhyamana. Lowest price pizza will be free.
4: Papa John's, better ingredients, better pizza. Serving 20 years better pizza in Qatar.
5: You're listening to
6: Radio Sonora 91.7. Kettu kettu kootukoda.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 2:17. അങ്ങനെ ഇതേ നമ്മളൊരു ആൻസറൊക്കെ ഡിസ്ക്ലോസ് ചെയ്ത് ഇനി നേരെ പോകുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്കാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹെൽത്ത് സോൺ. യൂഷ്വലി ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് പലരും തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ബ്രെഡായിരിക്കും. സോ ബ്രെഡ്, ഓംലെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടി കാട്ടിക്കൂട്ടിയായിരിക്കും. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും അല്ല നമ്മൾ ബാച്ചിലർ ലൈഫ് ആണെങ്കിലും ഒക്കെ ഏറ്റവും അധികം എളുപ്പപ്പണി ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സംഭവത്തിലാണ്. പക്ഷേ നമുക്ക് റാദർ ദാൻ യൂസിങ് മിൽക്ക് ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും അധികം ഇപ്പോൾ ഒരുപാട് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന മൾട്ടി ഗ്രെയിൻ ബ്രെഡ് കഴിക്കാനാണ്. വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ മിൽക്ക് ബ്രെഡ് പോലെയോ അല്ലെങ്കിൽ ബട്ടർ ബ്രെഡൊക്കെ പോലെയോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ആകണമെന്നില്ല. നമ്മുടെ ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡ് എന്നൊക്കെ പറയുന്നത്, വീറ്റ് ബ്രെഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചെറിയ കയ്പ്പ് ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, മൾട്ടി ഗ്രെയിനിലേക്ക് വരുമ്പോൾ മൾട്ടി ഗ്രെയിനിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ബ്രെഡ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതൊന്ന് ഓവൻ ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അധികം നമ്മുടെ രക്തസമ്മർദ്ദം ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ശരീരഭാരം ഒക്കെ തന്നെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഈ ബ്രെഡ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൾട്ടിഗ്രെയിൻ ബ്രെഡ് മാക്സിമം രാവിലത്തെ ടൈം നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് വൈറ്റ് ബ്രെഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓട്സ് ബ്രെഡ്, ഓട്സും ഒരുപാട് മൾട്ടി ഗ്രെയിൻസ് ഒക്കെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഇപ്പോൾ ബ്രെഡ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ ലോക്കൽ സ്റ്റോറിൽ പോയാലും ചെറിയ ഏത് കടയിൽ പോയാലും നമുക്കിവിടെ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് മൾട്ടി ഗ്രെയിൻ ബ്രെഡ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഇനിയിപ്പോൾ വിൻ്റർ ടൈം വരികയാണ്. അപ്പോൾ വിൻ്റർ ടൈമിലേക്ക് മാക്സിമം ഈ ഒരു ടൈം രാവിലെ നമുക്ക് ഇഡലിയും നമ്മുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പക്ഷേ എന്നാലും സമയമില്ലാത്ത സാഹചര്യങ്ങളിൽ മാക്സിമം വൈറ്റ് ബ്രെഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ചൂസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ശീലമാക്കി മാറ്റാൻ പറ്റും. അവരിലേക്കും നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും സാധിക്കും. അങ്ങനെ ദേ ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് കടക്കുന്നത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് FM സ്റ്റേഷൻ 91.7.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റും 19 സെക്കൻഡും. യു ഹവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
2: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
4: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Suno 91.7 FM in home delivery time. സന്ദീപാണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 24 മിനിറ്റും 7 സെക്കൻഡും. അങ്ങനെ ദേ നമ്മൾ ഒരുപാട് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് പോകുമ്പോൾ ബിസിനസ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പേര് അഫ്സൽ എന്നാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, അഫ്സലാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. മൈക്രോവേവ് ഓവനിൽ ഫുഡ് ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഫ്സൽ മെസ്സേജ് അയച്ചേക്കുന്നത്. എല്ലാ എക്യുപ്മെൻസും നമ്മളിപ്പോൾ എയർ ഫ്രൈയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സോ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഫുഡ് ചൂടാക്കാനായിട്ട് നമുക്ക് അധികം സമയം ഇല്ല എങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ബട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ ഓട്ടം, ഡെയിലി രാവിലെ എണീറ്റുള്ള ഓട്ടപ്പച്ചിൽ, ഈ ഒരു സംഭവമൊക്കെ തന്നെ പല രീതിയിലും പല എക്യുപ്മെൻസും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡു ടേക്ക് ദാറ്റ് ടു ദ അക്കൗണ്ട്. അഫ്സൽ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിംഗ്. അത് കൂടാണ്ട് തന്നെ ഒരുപാട് പേര് ആ ഒരു ബ്രെഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് എപ്പോഴും മൾട്ടിഗ്രീൻ ബ്രെഡ് തന്നെയാണ് നല്ലത്, പക്ഷേ അത് കുട്ടികളെ കഴിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് അൻഫലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അൻഫൽ ബ്രോ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഇച്ചിരി പാടാണ് ആ ഒരു ബ്രെഡ് ഒന്ന് കഴിക്കാനായിട്ട്. ബട്ട് ദെൻ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ അഡ്വാൻറ്റേജും അതേപോലെ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാക്കുന്ന ഒരു ബ്രെഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലെ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഫാക്ടർ മാറ്റി നിർത്തിക്കൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് മാക്സിമം ചൂസ്

സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴും പുറത്തുനിന്നാണെങ്കിലും മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും മാക്സിമം ആഡ് ഓൺ ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക്. അങ്ങനെ അതേ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആനിവേഴ്സറി വിഷസ് കൂടി വന്നിട്ടുണ്ട്. അജിത്തിൻ്റെയും വിസ്മയുടെയും 8th വെഡിങ് ആനിവേഴ്സറിയാണ് വിഷസ് അയച്ചേക്കുന്നത്. വിപിനും ദിവ്യയും കൂടെ ചേർന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് കൂടി അറിയിക്കുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആരോഗ്യപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരും എന്നുള്ളത് നമുക്കൊക്കെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെറിയൊരു ചേഞ്ച്, ചെറിയൊരു സ്റ്റെപ്പ് ഫോർ എ ബെറ്റർ ഹെൽത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ഒരു സീസൺ ചേഞ്ച് ടൈമിൽ എടുക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. മൂവിങ് ടു എ ബ്യൂട്ടിഫുൾ ട്രാക്ക്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: Qatar's favorite radio station.
1: ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഹായ്, നമസ്കാരം. ഞാൻ മനോജ് കെജയൻ,
4: ദിഗംബരൻ.
5: തിരനുറയും ചുരുൾ മുടി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome once again. Welcome back to Radio Suno 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധിവാണ് കൂടെയുള്ളത്. ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഞാനിന്ന് കുറച്ച് നേരത്തെ ഒന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്, വേറൊന്നുമല്ല. റെസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ റെസ്റ്റിലേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക, മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമയം. ഒരു ഷിഫ്റ്റ് ഓഫ് ക്ലൈമറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സറൗണ്ടിങ്സ് മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ മാത്രമല്ല, നമ്മുടെ കാര്യം കൂടി നോക്കാനായിട്ട് വിട്ടുപോകരുത്. അല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ഒറ്റപ്പെട്ടുപോകും. ആ ഒറ്റപ്പെട്ടിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം വരാണ്ട് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യുക. ഒരു രീതിയിലും നമ്മൾ ഒരു പോസിബിലിറ്റീസും അങ്ങനെ വയ്യാണ്ടാവാനുള്ള പോസിബിലിറ്റീസ് പല രീതിയിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു ടൈം മാക്സിമം ജാക്കറ്റ്സൊക്കെ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ തണുപ്പിൻ്റെ ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് പറ്റും. വൈ? ബിക്കോസ് ഓട്ടം സീസൺ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് നമുക്ക് നന്നായിട്ട് കോൾഡും അതേപോലെ തന്നെ ജലദോഷവും തുമ്മലും എല്ലാ രീതിയിലുള്ള അസുഖങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ അത് പൊടിക്കാറ്റ് നമ്മൾ അറിയാണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ പൊടി കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് അത് നമ്മൾ ബാഡായിട്ട് എഫക്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ചിലപ്പോൾ ക്ലൈമറ്റിലൂടെ മാത്രമായിരിക്കില്ല, ദർ ആർ എൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ആ ഫാക്ടർ എന്താണെന്നുള്ളത് തപ്പിപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ബെസ്റ്റായിട്ടുള്ള സംഭവം നമുക്കായിട്ട് തന്നെ കൊടുത്താൽ മതി. പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകേണ്ട, അതായത് നമുക്ക് പൊടി കാരണമാണ് അസുഖങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന സമയം കുറച്ച് ഒരു 10 മിനിറ്റ്സ് കാറിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നതിന് ശേഷം കൈയൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയാൽ മതി. പരസ്പരം കൈയൊന്ന് റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലെ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ഷുവർ ദാറ്റ് നമ്മുടെ ചുറ്റും നമ്മൾ ആ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ കാറ്റെന്നുള്ളത് കംപ്ലീറ്റ്ലി ഡസ്റ്റ് ഫിൽഡ് ആണെന്നുള്ളത്. അപ്പോൾ ആ സീസൺ ചേഞ്ചും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ പെട്ടെന്ന് വരുന്ന സാഹചര്യത്തിൽ നമുക്കങ്ങനെ ഡസ്റ്റിൻ്റെ പ്രസൻസ് കൂടി കാണാൻ സാധ്യതയുണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ വെതർ റിപ്പോർട്ട്സിലും കാര്യത്തിലും ഒക്കെ തന്നെ ഈ ഒരു ഡസ്റ്റിൻ്റെയും ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ രാവിലെ വണ്ടി ഓടിക്കുമ്പോഴുള്ള പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ദാമനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ. ഹോം ഡെലിവറി.

0: 28 29 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 hours റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 times പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 days വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa. ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 Papa John's il buy one get one free for all pizzas. Small, medium, large, ella pizzagalkum ee offer labhyamaana. Lowest price pizza will be free.
2: Papa John's, better ingredients, better pizza. Serving 20 years better pizza in Qatar.
3: Matinee Classics.
4: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
4: Matinee Classics.
5: Matinee Classics.

0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ? നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ.
6: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
7: അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
9: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
12: മാറ്റിനി ക്ലാസിക്സ്.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE, കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
2: ഗുഡ് ആഫ്റ്റർനൂൺ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ അഷ്ടമിയും നിസയാണ് അതാ ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട്. നമസ്കാരം.
3: അതെ, നമസ്കാരം പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തിന് കുറെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ടൂറിസം ഡേ ആണ്, നദികളുടെ ദിവസമാണ്.
2: ഓഹോ,
3: അങ്ങനെ കുറെ കുറെ പ്രത്യേകതകളുള്ള ദിവസമാണ്.
2: ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണ്.
3: പിന്നെ മോർണിംഗ് ഷോ ഹോസ്റ്റ് ഡേ ആണ്.
2: ഓ,
3: അങ്ങനെയും ഉണ്ട്.
2: അങ്ങനെയാണെങ്കിൽ മോർണിംഗ് ഷോ ഹോസ്റ്റ് ഡേ ആയിട്ട് മോർണിംഗ് ഷോ ജോക്കിന് എന്റെ വക വിഷസ്.
3: താങ്ക് യു. ദിവസം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ടൂറിസം ഡേ ആയതുകൊണ്ട് നമുക്കറിയാം സിനിമയും സ്ഥലങ്ങളും ഭയങ്കര കണക്റ്റഡ് ആണ്.
2: നമ്മൾ
3: ചില സിനിമകൾ കാണുമ്പോഴാണ് ഈ സ്ഥലത്തൊന്ന് പോയാലോ എന്ന് വിചാരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞപ്പോ ആ ഒരു ഏരിയയിലേക്ക് ഉണ്ടായ കൊത്തൊഴുക്ക് ഉണ്ടായ കൊത്തൊഴുക്ക് എത്രമാത്രം വലുതാണ് നമുക്കറിയാം.
2: ഉറപ്പായിട്ടും.
3: അപ്പൊ നമുക്ക് ഈ കാണുന്ന സമയത്ത് നമുക്കൊന്ന് പോകാൻ തോന്നിപ്പിക്കും. ഏ ജവാനി ഏ ദിവാനിയുടെ സമയത്ത് കുറെ ആൾക്കാർ
2: മണാലി
3: ആ ഒരു ട്രിപ്പ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ്.
2: ഈ സിനിമയില് തന്നെ ഗവി
3: ഗവി ഓർഡിനറി മൂവിയിലൂടെയാണ് ഗവി എന്ന് പറഞ്ഞ സ്ഥലം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി.
2: അപ്പൊ പിന്നെ ആൾക്കാർ നോക്കുമ്പോ ഒരു സമയം ആയപ്പോഴത്തേക്കും ബസ് പിടിച്ച് അങ്ങോട്ട് പോണു, എന്നിട്ട് ഫോട്ടോ എടുത്തു ബസ്സിൽ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ വരെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വരെ ആൾക്കാരെ ചിന്തിപ്പിക്കാനായിട്ട് ഒരു സിനിമയ്ക്ക് പറ്റും എന്നുള്ളതാണ്.
3: തീർച്ചയായിട്ടും നല്ല വിഷ്വൽസ് കണ്ടാ നമ്മൾ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് ചിലപ്പോ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്.
2: ഞാനിത് പറഞ്ഞപ്പോഴാണ് എവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരാള് ഒരു സ്ഥലം തപ്പിപ്പിടിച്ച് പോയി കാണാം. എന്നിട്ട് ഞാൻ ഏത് സ്ഥലമാണ് ഓർക്കുന്നില്ലെങ്കിൽ പോലും സംഭവം നമ്മുടെ നാട്ടിലത്തെ ഈ 10 രൂപ 20 രൂപയുടെ തോന്നുന്നു പുറകിലൊരു ചെറിയൊരു സ്ഥലമുണ്ട്.
3: ആ സ്ഥലം കണ്ടുപിടിക്കാൻ
2: ആ സ്ഥലം ആ വ്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ പോയേക്കുന്നു. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറയാണ് ഇത് കണ്ടോ കറക്റ്റ്, എന്നിട്ട് ആ നോട്ട് വെച്ചിട്ട് കാണിച്ചു തരാണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്നാൽ മാത്രമേ ആരാണോ ആ ഫോട്ടോഗ്രാഫ് എടുത്ത് അവിടെ അവർ പോയിന്റ് ആക്കി, എന്നിട്ട് ആ പോയിന്റിൽ നിന്നാൽ മാത്രമേ ഇതേ ലുക്കിൽ കാണാൻ
3: പറ്റുള്ളൂ.
2: അങ്ങ് ബാക്കിൽ ഒരു ലൈറ്റ് ഹൗസ് പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാ ഓർമ്മ. കാരണം അത് കണ്ടുപിടിക്കാൻ ആൾക്കാർ എടുക്കുന്ന ഒരു എഫേർട്ട്.
3: പിന്നെ സ്ഥലങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ട് അത് സംഭവിക്കുകയും ചെയ്യും.
2: അപ്പൊ
3: സിനിമകളിലൂടെ അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
2: കുറച്ചധികം ഉണ്ട്, ഞങ്ങൾ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ലിസ്റ്റ് പറയാം, നിങ്ങളുടെ ലിസ്റ്റിലുള്ള സിനിമകൾ അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, പോകാൻ ആഗ്രഹമുണ്ടാവും, അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറയാം കേട്ടോ. 5000917

0: Radio Suno 91.7 FM, Qatar's favorite radio station. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് പാർട്ണർ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is Matine Masha, only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം.

0: 93.7 FM. Qatar's favorite radio station. ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: You'll soon know.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: ഇതിലെ

0: പണ്ടങ്ങനെ വ്ളോഗുകളൊന്നും അത്ര സജീവമല്ലാതിരുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ ഏറ്റവും അധികം കാഴ്ചകൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ സിനിമയിലൂടെ ആവാനാണ് സാധ്യത.
1: ഉറപ്പായിട്ടും
0: ഇന്ന് നമുക്ക് സിനിമ മാത്രമല്ല ഈ പറഞ്ഞ പോലെ വ്ളോഗുകളായിട്ടും അല്ലെങ്കിൽ പോസ്റ്ററുകളായിട്ടും ഒക്കെ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളതാണ്.
1: അങ്ങനെ ഒരു വ്ളോഗിനെ കുറിച്ച് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതായത് നമ്മുടെ 20 രൂപ നോട്ടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു സ്ഥലത്തെ കുറിച്ച്. അപ്പൊ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ അപ്പൊ വന്നില്ല. സംഭവം ഈ പറഞ്ഞ പോലെ അത് റോസ് ഐലൻഡ് എന്ന് പറയുന്ന പോർട്ട് ബ്ലെയറിൽ, അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ നോട്ടിന്റെ പുറകിലുള്ളത്
0: സ്ഥലം.
1: അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് അദ്ദേഹം ആ ഒരു വ്യൂ പോയിന്റിൽ അവിടെ നിന്നിട്ടെടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്.
0: കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്തായാലും പറഞ്ഞ പോലെ ഒന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെയും ആൾക്കാരുടെ കുറെ സ്ഥലങ്ങളോടുള്ള പ്രത്യേക ഇഷ്ടം ഇങ്ങനെയും ഒക്കെ സംഭവിക്കും എന്നുള്ളതാണ്
1: ഉറപ്പായിട്ട്. എന്തായാലും സിനിമകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം സർവമായ എടുത്ത് പറയേണ്ടതാണ്.
0: സർവമായ
1: അതിൽ ആ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോകാൻ തോന്നും.
0: അതെ അതെ, തീർച്ചയായിട്ടും. നല്ലൊരു പച്ചപ്പും പാലക്കാടിന്റെ മുഴുവൻ ഭംഗിയും ആ സ്ഥലത്ത് കാണാനായിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ അതുപോലെ ക്യൂൻ മൂവിയിലെ ആംസ്റ്റർഡാം കാണിച്ചപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് അവിടെ പോകണം. ക്യൂൻ മൂവി കണ്ട സമയത്ത് ചിലപ്പോ ആ സിനിമയുടെ ഒരു കഥയൊക്കെ അങ്ങനെയാണല്ലോ, എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി പിന്നെ നാട്ടിൽ നിന്ന് അവിടേക്ക് എത്തുന്നു, ഒന്നും അറിയാതെ എത്തുന്നു, പിന്നെ ആൾ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നു.
1: അതെ,
0: അപ്പൊ ആ ഒരു സ്ഥലം ആ സിനിമയിൽ കണ്ടപ്പോ എനിക്ക് തോന്നി എപ്പോഴെങ്കിലും ഒന്ന് ആംസ്റ്റർഡാം ഒക്കെ ഒന്ന് പോണമല്ലോ
1: അതെ
0: എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലൂടെ തോന്നിയത് കാര്യമാണ്.
1: പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തറിയോ, മൂന്നാറിന്റെ ഏറ്റവും നന്നായിട്ട് രസകരമായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഒരു ഹിന്ദി സിനിമ.
0: ഓക്കെ
1: ഓക്കെ, ചെന്നൈ എക്സ്പ്രസ്.
0: ചെന്നൈ എക്സ്പ്രസിനകത്ത് അടിപൊളിയായിട്ടാണ്
1: കാണിച്ചിരിക്കുന്നത്. ആ മറ്റേ കശ്മീർ തോ മറ്റേ കന്യാകുമാരി പാട്ടില്ലേ, ആ പാട്ടിൽ എന്ത് രസമായിട്ടാണ് മൂന്നാറിനെ കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിപ്പോ ഇങ്ങനെ കണ്ടപ്പോ അതിനകത്ത് പ്രത്യേകിച്ചും ഒരു ട്രെയിനിന്റെ സീനുണ്ട്. ഈ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോ അത് ഒരു സ്ഥലത്താണ്, അത് എക്സാക്ട് സ്ഥലം എനിക്ക് ഓർമ്മയില്ലെങ്കിലും ആ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുമ്പോ ആ കഥ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് രസമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വാട്ടർഫോളും എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങൾ നമ്മുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കും.
0: ഓക്കെ, അങ്ങനെ മൈൻഡിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പോ പാലക്കാടും പല ഭാഗങ്ങളിലൂടെ ഒക്കെ വന്നു, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. സിനിമയിലൂടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മെസ്സേജിൽ നിങ്ങൾ അയച്ചിട്ടോളൂ.
1: 5000917 അയക്കേണ്ടത്. ഞാൻ ഇനിയും കുറച്ചധികം സ്ഥലങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മണിരത്ന മൂവീസിലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആലോചിച്ചു
0: എനിക്ക് മറ്റേ ഉയരൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ അപ്പൊ നിങ്ങളൊന്ന് മെസ്സേജിൽ ആ വിശേഷങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ.

0: Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: സിനിമകളിലൂടെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇങ്ങനെ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്.
1: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു മെമ്മറി എന്റെ മൈൻഡിൽ അതേപോലെയുള്ള എന്താന്ന് വെച്ചാ, ഈ പണ്ടുണ്ടല്ലോ ഈ നമ്മള് കന്യാകുമാരി അങ്ങനെ ഒരു യാത്ര ചില സമയത്ത് പ്ലാൻ ചെയ്യുമല്ലോ. അങ്ങനെ യാത്ര പോയ സമയത്ത് ഞാന് പത്മനാഭപുരത്ത് പോയി. ഓക്കെ, ഇത് തമിഴ്നാട്ടിലാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു ഒരു കോട്ട കാണാൻ വേണ്ടി കയറി. അപ്പൊ വളരെ ചെറുതാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇവിടെയാണ് മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത് കേട്ടോന്ന്. അപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് കയറിയത്. അങ്ങനെ പോയി പോയി നമ്മളിങ്ങനെ കൊണ്ടുപോയി കാണിക്കുമല്ലോ. അപ്പൊ കാണിച്ച് പോയപ്പോ ഒരു സ്ഥലത്ത് എത്തുമ്പോ നമുക്ക് നോക്കാൻ പറ്റും ആ ഒരു മുറൈ വന്ത് പാർത്തായ പാട്ടില് അവര് മൂന്ന് പേരും ഇങ്ങനെ മൂന്ന് കിളിവാതിൽ പോലെ കുഞ്ഞിതിനകത്തൂടെ ഇങ്ങനെ
0: നോക്കുന്നുണ്ട്.
1: ആ ജനലിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അത് അവരിങ്ങനെ ഓപ്പൺ ചെയ്യും, അത് ഏതോ സമയത്തൊക്കെ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അവിടെ ചെന്ന് ആ ഒരു നോക്കിയ ആ ഒരു സ്ഥലവും അതൊക്കെ കാണാൻ പറ്റിയതൊക്കെ എനിക്ക് പിന്നെ ഒരു സമയത്ത് ആലോചിച്ചപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എന്റെ ഫേവറേറ്റ്
0: മൂവിയാണ്. ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ആളുകള്
1: ഒരുപാട് പേര് അങ്ങോട്ടേക്ക്
0: അങ്ങോട്ടേക്ക് കാണാനും ആ കാഴ്ചകളൊക്കെ കാണാനായിട്ടും ഒക്കെ പോവായിരുന്നു. അതുപോലെ തന്നെ വെട്ടം സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ, അത് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒരു ഒരു അതെനിക്ക് തോന്നുന്നത് സ്ഥലം ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത് ആൾക്കാര് പറയായിരുന്നു ഇന്ന റെയിൽവേ സ്റ്റേഷൻ ആണ്
1: ആണല്ലേ
0: വെട്ടം സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ
1: ഒന്ന് തപ്പിക്കോ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളം സിനിമകൾ മാത്രമല്ല പല ഹിന്ദി സിനിമകളിലൂടെയും കേരളത്തിലെ പല സ്ഥലങ്ങളും ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നുന്നു ആതിരപ്പള്ളി ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മലയാള സിനിമയെക്കാട്ടി യൂസ് ആക്കിയിട്ടുള്ളത് ഹിന്ദി സിനിമയായിരിക്കും. അതെ, ബർസോറി മേഘ മേഘ തുടങ്ങി എത്ര എത്ര പാട്ടുകൾ, രാവൺ സിനിമയിലെ പാട്ടുകൾ, അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഐശ്വര്യ റായ് ആയിരിക്കും ചിലപ്പോ
0: ആ ഭാഗത്ത്
1: വന്ന് അഭിനയിച്ചിട്ടുണ്ടാവുക.
0: രാവൺ ആ ഭാഗത്തല്ലേ,
1: ആ രാവൺ ആ ഭാഗത്താണ്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മുടെ ബാഹുബലി, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ ആതിരപ്പള്ളി ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്.
0: അതെ, ആതിരപ്പള്ളിയുടെ ഭംഗി അതിന് ഓൾറെഡി ഭംഗിയുണ്ട് ആതിരപ്പള്ളിക്ക്.
1: അതെ അതെ,
0: പറഞ്ഞ പോലെ വിഷ്വലിലൂടെ കാണുമ്പോ അതിനെ കുറച്ചുകൂടെ ഒരു ഭംഗി കൂടും.
1: അപ്പൊ അങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടെ. ഇതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് വെച്ച് എടുത്തൊരു പാട്ടുണ്ട്,
0: ഓക്കെ,
1: ജിയാ ജലെ. അതെവിടെയായിരുന്നു
0: ജിയാജല? എവിടെയായിരുന്നു? അവിടെ തന്നെ അല്ലേ?
1: അല്ല, ആതിരപ്പള്ളി അല്ല, വേറെ സ്ഥലം.
0: ആതിരപ്പള്ളി അല്ല, ആതിരപ്പള്ളി അല്ലാതെ ജിയാജല വേറെ എവിടെയായിരുന്നു?
1: തേക്കടി.
0: തേക്കടിയായിരുന്നു.
1: തേക്കടിയായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ മൈൻഡിൽ ആ ഫുൾ സിനാരിയോ നമുക്ക് ഓർമ്മയുണ്ട്. ആ ബാക്കിലെ സീൻസ് കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും.
0: അതെ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരികയാണ്. നിങ്ങൾക്കും ഈ ഒരു സ്ഥലങ്ങളുടെ ലിസ്റ്റിലേക്ക് പേരുകൾ ആഡ് ചെയ്യാവുന്നതാണ്.
1: അതെ,
0: 5000917 ലേക്ക്.
2: Listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
3: Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
4: കൂടാതെ ട്രിവാൻഡ്രത്തെ prime locationകളിലെ 13 luxury apartment പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 8000786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
6: Hi all, this is Sainora here.
7: You are listening to Radio
6: Suno. Qatar's beloved Radio Suno 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: സിനിമയും സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് കൂടി വരാനായിട്ടുണ്ട്.
1: ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഇനിയും സ്ഥലങ്ങൾ പറയാനായിട്ട് എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് അറിയാം. നമ്മൾ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. പക്ഷെ അതിനിടയിലുണ്ടല്ലോ, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവറോൾ സിനിമ ആവറേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് ആയേക്കാം. എന്താണെങ്കിലും ഈ വിമർശനങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു പോസിറ്റീവ് റിവ്യൂ വന്നാലും ഇതെല്ലാം ഒരുപോലെ എടുക്കാൻ പറ്റണം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പറ്റാറില്ല.
0: കുറച്ച് പാടായിരുന്നു, സമയത്ത് ഭയങ്കര പാടായിരുന്നു,
1: ഭയങ്കര പാട്. കാരണം നെഗറ്റീവോട് നെഗറ്റീവ്,
0: കാരണം റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയ സമയത്തായിരുന്നു അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ഈ റിവ്യൂസ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് ഭയങ്കര ട്രെൻഡ് ആയ സമയത്ത് നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ പെട്ടെന്ന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്.
1: അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോ അങ്ങനെ കഴിഞ്ഞ പാടെ തന്നെ ഈ റിവ്യൂ കാരണം പിന്നെ ആള് കേറുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇത്ര നേരം കഴിഞ്ഞിട്ടേ പിന്നെ റിവ്യൂ ഇടാകൂ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വന്നത് തന്നെ ഈ നെഗറ്റീവ് റിവ്യൂവിന്റെ ഒരു അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പാട് കൊണ്ട് തന്നെ.
0: പക്ഷേ കാലക്രമേണ അതിനൊക്കെ മാറ്റം വന്നു കേട്ടോ. കഴിഞ്ഞ ദയറയുടെ റിലീസ് കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെ, കാരണം നെഗറ്റീവ് വീണ്ടും ഫോൺ താഴെ വീണതാണ്. നെഗറ്റീവ് റിവ്യൂ ഒക്കെ നെഗറ്റീവ് റിവ്യൂ വന്നാലും അതിനെ ആ രീതിയിൽ എടുക്കുക എന്നുള്ളത്
1: ഉറപ്പായിട്ടും.
0: എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നാനിയും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: അതെ, നാനി പോസ്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി, ഒപ്പം തന്നെ വിമർശനങ്ങളും നിങ്ങളുടെ സ്നേഹത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രോളുകളും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ട സ്ഥിതിക്ക് അതും ഞാൻ എന്തായാലും സ്വീകരിക്കുന്നതാണ്, ഇംപ്രൂവ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ അദ്ദേഹം അതിനെടുത്തു.
0: തീർച്ചയായിട്ടും എനിക്ക് അതൊരു ഒരു രീതിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്.
1: പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ ഒരു ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിൽ ഒരു ഫ്ലോപ്പായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് നമ്മളുടെ എക്സ്പെക്ടേഷന് അനുസരിച്ചിട്ട് എത്തിയില്ല എന്ന ചില സിനിമകൾ എടുത്തു നോക്കുമ്പോൾ വലിയ നെഗറ്റിവിറ്റിയിലേക്ക് പോകാഞ്ഞത് നാനി മാത്രമാണ്.
0: ഞാൻ പേഴ്സണലി നാനിയോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളതുകൊണ്ട്,
1: ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അത് ഏത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെടുത്ത് നോക്കിയാലും നാനിയോടൊരു വലിയ
0: സ്നേഹമാണ്.
1: ആളോടൊന്നും പറയാൻ ആർക്കും തോന്നുന്നില്ല.
0: പക്ഷെ എനിക്ക് ആളെ അത്യാവശ്യം മാക്സിമം അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ടല്ലോ.
1: ഉറപ്പായിട്ടും ഉറപ്പായി
0: നമുക്ക് സിനിമ കാണുമ്പോഴത് മനസ്സിലാക്കാൻ പറ്റും.
1: അതെ,
0: അതുകൊണ്ടായിരിക്കാം ചിലപ്പം അധികം അങ്ങോട്ട് ട്രോളുകളെ ഏൽക്കേണ്ടി വരാഞ്ഞത് എന്ന് പറയാനായിട്ട്.
1: അങ്ങനെ പറയാൻ പറ്റും. എന്തായാലും അദ്ദേഹം അതിനെ എടുത്ത ആ ഒരു രീതി, ആ ഒരു പോസ്റ്റും കൂടി ഇട്ടപ്പോ അതിൽ തന്നെ വീണ്ടും പോസിറ്റീവ് ആയതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻഡസ്ട്രിക്കും ചിലപ്പോ ഒരേ കഥ തന്നെ പറ്റണമെന്നില്ല. അപ്പൊ പല പല രീതിയിൽ പല പല അഭിപ്രായങ്ങൾ വരും, അതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്.

0: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
0: Now available on
2: Uridu TV channel number 911.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is only on
3: Radio Suno 91.7 FM.
0: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
0: And
3: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: ഓരോ ഗംഭീര സിനിമകൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 15-ാം തീയതിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി എന്റെ മൈൻഡിൽ ഫിക്സ് ചെയ്ത്
1: വെച്ചു
0: 15-ാം തീയതി എന്റെ പൊന്നു നീസെ എന്നെ ഈ ഭാഗം കാണൂല. അതെ, എന്തായാലും വീക്കെൻഡിൽ നമുക്കൊക്കെ തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് 15 തന്നെയാണ് നമ്മുടെ ജയിലർ 2 എത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ജയിലർ 2 ഈ പറഞ്ഞ പോലെ ഓരോ ലുക്കുകൾ വരുമ്പോഴും പുതിയ പുതിയ പാട്ടുകൾ വരുമ്പോഴും അവരുടെ പ്രൊമോ സോങ് വരുമ്പോഴും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്ന ത്രോ ബാക്ക് പറഞ്ഞിട്ട്, ജയിലറിന്റെ ത്രോ ബാക്ക്, അതിന്റെ സ്റ്റോറീസ് എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു അവരതിലേക്ക് വന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളുടെ വീഡിയോസ് എത്തുന്നുണ്ട്. കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പൊ അതിൽ ഈ കാവാലയ്യ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് അനിരുദ്ധ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ പാട്ട് ആദ്യമേ ഇവര് എല്ലാവരിലേക്കും എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം.
2: കാവാല റിലീസ് ആകുമ്പോൾ നിങ്ങൾ பாத்தீங்கன்னா ஃபர்ஸ்ட் எல்லாம் சொன்னா என்னது தலைவர் படத்துல ஃபர்ஸ்ட் வந்து என்ன இப்படி ஒரு பாட்டு விடுறீங்க அப்படின்னு சொன்னாங்க. ஆனா அதோட எய்மே அதுதான், டோட்டலாவே அது வந்து ஒரு கிட்ஸ் அண்ட் யூனோ எல்லா ஆடியன்ஸ்க்குமே அது போய் ரீச் ஆகி அந்த ஜெயிலருங்கிற மேட்டர் ஸ்ப்ரெட் ஆனது அதுக்கப்புறம் நம்ம ஹுக்கும் இறக்கலாம் அப்படின்னு சொல்லிதான் அதோட பிளான். அண்ட் அந்த ஒரு ஆப்பிரிக்கன் ஸ்டைல்ல வந்து இந்த பாட்டு இருக்கலாம் அப்படின்னு சொல்லி தோணுச்சு. ஸோ அந்த குரூவோ இல்லை அந்த வர ஃப்ளூட்டோ அது எல்லாமே வந்து அந்த ஒரு ஆப்பிரிக்கன் டோன்ல தான் இருக்கும். நீங்க இது கேட்டீங்கனாலே உங்களுக்கு புரியுவீங்க பாருங்க.
0: ഇനി എന്തായാലും ഈ കാവാലയ എന്ന് പറഞ്ഞ് വന്ന ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇതിന്റെ ഈ ഒരു ലിറിക്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം, ഇതിന്റെ മീനിങ് എന്താണ്. എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു, നമുക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് ആ ലിറിസിസ്റ്റ് തന്നെ പറയുന്നത് കേൾക്കാം.
3: നമ്മ സോങ് ആണ് തെലുങ്ക് വേർഡ് സോങ് എങ്ങ ഇരിക്കാം அப்படின்னு சொல்லி தெலுங்கு வேர்ட்ஸ் காவாலா அப்படின்னு அவர் சொன்னார். ஸோ அந்த காவாலால இருந்து தான் நான் வந்து நிறைய சாங்ஸ் கேட்டேன், நிறைய சாங்ஸ் தெலுங்குவோட. இப்ப இருக்கிற சாங்ஸ் இல்லை, இப்போ நம்ம கேட்காத சாங்ஸ்ன்னு நிறைய இருக்கும். அதுல ஒரு லாங்குவேஜ் யூஸ் பண்ணியிருப்பாங்க, அது வந்து நமக்கு ஈஸியா திருப்பி நம்ம பாடுறதுக்கான ஒரு விஷயமா இருக்குங்கிற மாதிரி நிறைய பாடல்கள் கேட்கும் போது அதுல இருந்து ஒரு பாட்டுல இருந்து கிடைச்ச வார்த்தையும் காவாலா இருந்தது.
4: நீங்க எழுத அவர் வாசிக்க அமோகமா இருக்குமே.
1: நீங்க எழுதி നിങ്ങൾ എഴുതി അവർ വാസിച്ച് അമോഘമായി നെൽസന്റെ ഭയങ്കര ഇഷ്ടം കേട്ടോ.
0: അതേ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഈ ലോകേഷ് കനകരാജ് ഇപ്പൊ അഭിനയത്തിലേക്ക് ഇറങ്ങിയ പോലെ കൂടുതൽ ഇറങ്ങണം കേട്ടോ. ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയാ ബേസില് ഹിറ്റായ പോലെ വേറെ ലെവലിലേക്ക് എത്തും.
1: അതെ അതെ,
0: അമ്മാതിരി ആക്ടിങ് സ്കില്ലാണ്.
1: അപ്പൊ ജയിലറിലെ ആ ഒരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാനും
0: ഉറപ്പായിട്ട്. അതിനിടയിൽ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കുറെ മുമ്പ് ഇവർ ഈ ഒരു ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു.
1: അയ്യോ, അത് കാണാത്തൊരു കണ്ടു,
0: അത് കാണാത്തവരുണ്ട്, ഒന്ന് പോയി കാണാം. ചിരിച്ച് ചിരിച്ച് നിങ്ങള് ഭയങ്കര രസമാണ്, കാരണം ഈ നെൽസണും അതുപോലെ അനിരുദ്ധും കൂടി ഓടിപ്പോയിട്ട് ഫേസ് ചെയ്യാനിരിക്കുന്നു. അതിനിടയിൽ ഭയങ്കരമായിട്ട് അനൗൺസ്മെന്റ് നടത്തുന്നു, അതിനിടയിൽ രജനി സാറ് വരുന്നു. ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ.
1: ഈ ലേറ്റസ്റ്റ് വന്ന വീഡിയോയും അതുപോലെ തന്നെ അടിപൊളിയാണ്. ഈ പാട്ട് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് രജനി സാറുടെ ഫ്ലേവർ
0: എനിക്ക് അതിനിടയിൽ
1: വേണ്ട, ഓരോരോ സാധനങ്ങൾ പറഞ്ഞു
0: കൊടുക്കണം. പക്ഷെ ഇതിലെ രജനി സാറോടെ സ്റ്റൈൽ
1: ആ ഹുക്കും താനേ സിഗ്നേച്ചർ വേണ്ട എന്നൊക്കെയുള്ള സാധനം.
0: അപ്പൊ
1: കാണാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഞാൻ വിചാരിക്കും ശരിക്കും ഇവരൊക്കെ ഇങ്ങനെയായിരിക്കും സംസാരിക്കും, നമ്മളെന്ന് വെച്ചാൽ അനിരുദ്ധ് നെൽസൺ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണല്ലോ കാണുന്നത്. ശരിക്കും ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ഒക്കെ പാട്ടിന്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്ന്
0: വിചാരിക്കാൻവേഴ്സേഷൻ ഇങ്ങനെയായിരിക്കും. എന്നാലും ഈ ഒരു ഇതിലൂടെ തന്നെ ഇങ്ങനത്തെ കുറെ വീഡിയോസിലൂടെ തന്നെ നെൽസൺ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ജയിലർ വേൾഡിലേക്ക് കൊണ്ടുവരണം. ആ ഒരു
1: അറിയാതെ
0: നമ്മൾ പോലും അറിയാതെ അതിലേക്ക് ഇങ്ങ് പെട്ടുപോവാണ്.
1: ഇപ്പൊ എന്റെ മനസ്സിൽ വന്നതറിയോ, നെൽസന്റെ ഒരു ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാന്ന് മനസ്സിങ്ങനെ
0: എന്റെ
1: സൈഡെന്ന് പറയുന്നുണ്ട്.
0: ഭയങ്കര രസമായിരിക്കും കേട്ടോ.
1: ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നടക്കുമെന്നൊന്നും അറിയില്ല.
0: ബിരിയാണി
1: ഞങ്ങളൊന്ന് ശ്രമിക്കുക എന്തായാലും.
0: ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല കാവാല സോങ്ങിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. Only on Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. കുറച്ചധികം സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു വീണ്ടും, അതായത് ഏറ്റവും വലിയ റെക്കോർഡുകളൊക്കെ തന്നെ പൊട്ടിച്ച് തിയേറ്ററിലൊക്കെ അതിഗംഭീരമായിട്ട് ഇനി ഒ ടി ടിയിലെത്തി ഒ ടി ടി റെക്കോർഡും പൊട്ടിക്കുക എന്നാണ് നമുക്ക് ഇനി കാണേണ്ടത്.
1: അതെ, വേറെ ഒരു സിനിമയെ കുറിച്ചല്ല, നമ്മുടെ ബി കെ യു,
0: അതെ, ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചിട്ടാ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഏഴ് കടൽ ഏഴ്
1: മലയിലുള്ള
0: സിനിമയുടെ ഇതിന് പോയപ്പോ ചോദിക്കുകയാണ് ആളോട്, എന്താണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ് പേര് എന്ന്. അപ്പൊ ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, നാട്ടിൽ ഇങ്ങനെ കുടുംബ യൂണിറ്റുകളുണ്ട്, നമ്മൾ ആഘോഷിക്കാറുണ്ട്, അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവരവരുടെ നാട്ടിലുള്ള ആൾക്കാരെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് നിവിൻ അത് ഇങ്ങനെ പറഞ്ഞു
1: കൊടുക്കുന്നത്. ലേറ്റസ്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര കൂളായിട്ട്,
0: അതെ,
1: ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷം മനസ്സിനുണ്ടാവുന്ന സന്തോഷമായിരിക്കാം ചിലപ്പോൾ ഇന്റർവ്യൂവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
0: പിന്നെ അഞ്ജലി പറഞ്ഞൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നേ. അഞ്ജലി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ഈ ഭയങ്കര ടഫ് കൊടുക്കുന്ന, അതായത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ പോലെ വരുന്ന ഹീറോസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ചില ദിവസങ്ങളിൽ ഇപ്പൊ നമ്മള് സാധാരണ സെറ്റിലേക്ക് ഭയങ്കര കൂളായിട്ട് പോകില്ലേ, ഇന്ന് എന്താണ് സീൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എനിക്ക് സത്യത്തിൽ ഓരോ ദിവസവും ചലഞ്ചിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഇട്ടിട്ട് നിവിൻ പോളി ചില സീനുകൾ അങ്ങ്
1: എടുത്തോണ്ട് പോകും.
0: അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് കൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സ്പ്രഷൻസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു ഓരോ ദിവസം വരുന്നത്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഒരാൾ
1: കുഞ്ഞു എക്സ്പ്രഷനിൽ ശരിയാണ്, നമ്മൾ ബെത്ലഹേം നോക്കുവാണെങ്കിലും വലിയ ഭയങ്കര അഭിനയം, പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തെന്നുള്ളതാണ് അത്.
0: അതെ, അത് നിവിൻ തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കോമഡി സീൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര
1: സന്തോഷമാണ്,
0: ഭയങ്കര സന്തോഷമാണ്, എനിക്ക് അങ്ങോട്ട് പോ, ഞാൻ തകർക്കും എന്ന് പറഞ്ഞിട്ടാണ് ആള് പോകുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഒരു കംഫർട്ടബിൾ ഒരു കോമഡിയിൽ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: അതൊരു ഭയങ്കര സംഭവമാണ്. എന്തായാലും നിവിന്റെ കിടില സിനിമകൾ നമ്മൾ ഇനിയും കാണും. എനിക്ക് ഈ ഏഴുമല ഏഴുകടൽ വലിയ രീതിയിൽ നല്ലൊരു റെസ്പോൺസ് വരാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ഈ ഒരു ഹിറ്റ് രീതി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ടാണ്.
0: എന്തായാലും ഒ ടി ടിയിലേക്ക് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എത്താനായിട്ട് പോകുന്നത് ഒക്ടോബർ 2 ഇതുവരെ കിട്ടിയിരിക്കുന്ന ഒരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം 300 crore ആ ഒരു ക്ലബൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും തിയേറ്റേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഖത്തറിൽ പോലും ഇതുവരെയും അതിന്റെ ആ ഒരു തിയേറ്ററിൽ നിന്ന് ആ സിനിമ പോയിട്ടില്ല എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം.
1: തീർച്ചയായിട്ടും സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ നിവിൻ പോളിയെ തേടി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
0: സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് സിനിമകളിലൂടെ വന്നപ്പോ
1: തമിഴ്നാട്ടിൽ പോയി മലയാളത്തിലെത്തി. അപ്പൊ എന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു.
0: അപ്പൊ ബൈ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Pagathi vilaki shop cheyan ready ano? Lunuvil half payback aarambichirikkunu. Lunuvil half payback aarambichirikkunu. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: Hi everyone, this is Vijay Shadas.
0: You're listening to
2: Radio Suno 91.7 FM.
0: Radio Suno 91.7 FM.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: Welcome once again. Welcome to Radio Sona 91.7 FM Matinee Mashup in the time. Sandeep Anu kude ulladha cinema logathe visheshangalokke pangu vekkanayitta. Innu rendu movies nammal discussion like kondu varunnunde. Rendum kid dylan movies aanu. Most anticipated movie nu parayanam. Onnu anya bhasha chithraanu. Pakshe mattonnu parayunna oru surprise aayirunnu. Adinte launch announce cheya ennokke parayumbo thirchayittu oru chithrathinte vijayam. Adu korchu kazhiyumbo thanne mattoru chithram nammude arigilekku varunnu. Unexpected aayittulla oru chithram aayirikkum. എന്തായാലും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ റെഡിയാണ്. അപ്പൊ മെസ്സേജ് ഒക്കെ പോകുന്നോട്ടെ 5000917 എല്ലാരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. കാരണം പുറത്ത് ക്ലൈമറ്റ് അധികം അത്ര നല്ലതല്ല. ഒരുപാട് പേർക്ക് തന്നെ ഫ്ലൂവും കാര്യങ്ങളും ഒക്കെ പെടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഓടി മാറാനായിട്ട് കുറച്ചൊന്ന് എനർജറ്റിക് ആയിട്ട്, അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ നമ്മുടെ ബോഡിയിലേക്കും നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി മാറ്റണി മാഷപ്പിൽ നമ്മൾ കിടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno. 91.7 FM. Qatar's favorite radio station.
1: സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st anniversary ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
1: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555.
5: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
6: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
1: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
0: You are listening to Radio Sonoro 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. ഒരുപാട് സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, വിജയ് ദേവർകൊണ്ടയും രശ്മിക മന്ദാനയും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം രണബലിയുടെ റിലീസ് തീയതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ സംകൃത്യനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഒക്ടോബർ 16 വേൾഡ് വൈഡ് റിലീസായിട്ടായിരിക്കും ചിത്രം പുറത്തിറങ്ങുന്നത്. സോ ഒക്ടോബർ 16 ആ ഡേറ്റ് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ചിത്രം നവീൻ യേർനേനിയും വൈ ശിവശങ്കറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ രണബലിയായി വിജയ് ദേവർകൊണ്ട എത്തുമ്പോൾ ജയമ്മ എന്ന കഥാപാത്രവുമായാണ് രശ്മിക മന്ദാന എത്തുന്നത്. ഗീതാ ഗോവിന്ദം, ഡിയർ കോംറേഡ് എന്നീ ചിത്രങ്ങൾക്കു ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന സിനിമ എന്നുള്ള പ്രത്യേകതയും രണബലിക്കുണ്ട്. മൈത്രി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ തന്നെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ചിത്രത്തിന്റേതായിട്ടുള്ള ഒരു ലിറിക്കൽ വീഡിയോ ഇപ്പൊ ദേ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഫ് യു ഹാവ് നോട്ട് സീൻ ദറ്റ് വീഡിയോ, യൂട്യൂബിലേക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ആ വീഡിയോ ഒക്കെ കണ്ട് ഇതുവരെ വീഡിയോ കാണാത്തവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ 16 എന്നുള്ള തീയതിക്ക് വേണ്ടി. ഒക്ടോബർ 16 വേൾഡ് വൈഡ് റിലീസ് ആയിട്ടെത്തുന്ന രണബലിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ദാ തുടങ്ങിയിരിക്കുന്നു. ഓൺ ദാറ്റ് നോട്ട്, മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് കടക്കുമ്പോൾ, ദിസ് ഇസ് സന്ദീപ് ഓൺ മാറ്റിനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: പകുതിവിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുനുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
3: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
1: ഒന്നാംഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
3: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 Evenings.
5: Presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സണ്ണി 91.7 FM. മാത്തനി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. വെൽ, ഈ ഒരു സമയം തീർച്ചയായിട്ടും നമുക്ക് ഒരു സിനിമയുടെ വിജയം, ആ ഒരു വിജയത്തിന് ശേഷം വീണ്ടും ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതും ആദ്യത്തെ ചിത്രം വമ്പൻ ഹിറ്റായതിനു ശേഷം, തുടക്കം സിനിമയുടെ വിജയത്തിന് ശേഷം വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ലൂക്ക സിനിമയിലൂടെ ഇവർക്കും സുപരിചിതനായ അരുൺ ബോസ് ആണ്. വ്രതീന, സുഹാസ്, ഷെറഫു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഒഫ്കോഴ്സ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആ ഒരു സെക്കൻഡ് മൂവിക്ക് വേണ്ടി. ആൻഡ് പ്രതീക്ഷകൾ അപ്പോൾ ഹൈ ആയിരിക്കും, കാരണം ആദ്യത്തെ മൂവി സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൺ എ ഡിഫറെന്റ് സ്കെയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കെയിലിന്റെ മുകളിലേക്ക് ഈ ചിത്രത്തിന് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ്. ഇനി ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. സോ അൻടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം മാറ്റനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening. അഷ്ടമിയാണ്. ദാ കൂടെ നിങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു ദിവസം ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഈവൻ സൺഡേ ആണ്. തിരിച്ച് ഈ പറഞ്ഞ പോലെ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരാഴ്ചയിൽ ഒരു സ്റ്റാർട്ട് ഓഫ് ദി ഡേ. അങ്ങനെ വീണ്ടും ആ പണിയൊക്കെ കഴിഞ്ഞൊന്ന് വീട്ടിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിൽ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത്, ലാസ്റ്റ് സെറ്റ് ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് ഒന്ന് വീട്ടിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് ക്ഷീണിച്ച് നടക്കുന്നവരായിരിക്കാം. ഒക്കെ പോട്ടെ, ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഇപ്പൊ ചായ കുടിക്കണത്? എങ്ങോട്ടേക്കാണ് പോകുന്നത്? മെസ്സേജ് അയക്കൂ 5000917 ലേക്ക് കേട്ടോ. വേഗം തന്നെ മെസ്സേജ് അയക്കണേ. ഞാൻ എന്തായാലും ഇന്ന് ചായ കുടി പുറത്തതാക്കിയില്ല, ഇവിടെ നിന്ന് തന്നെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. എന്തോ പാൽച്ചായയും അല്ലെങ്കിൽ ഒരു കോഫി ഒന്നും കുടിക്കാനുള്ള ഒരു മൂഡ് ഇന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ചെറുതായിട്ടൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വീക്കെൻഡിൽ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ കഫം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാലുപയോഗം കുറച്ചൊന്ന് കുറച്ചോളൂ കേട്ടോ. ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഈ ക്ലൈമറ്റൊക്കെ മാറുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടി ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ വീക്കെൻഡിൽ മിക്ക സ്ഥലങ്ങളിലും ഫുട്ബോളും അല്ലെങ്കിൽ ക്രിക്കറ്റും ഒക്കെ ആയിട്ട് നടന്ന ആൾക്കാരുണ്ടാവും. ഒപ്പം തന്നെ ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഉറക്കം ഒന്ന് ശരിയാവാണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഉറങ്ങാനും മറക്കരുതേ. വർക്ക് തീർന്നിട്ടില്ലേന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാഷിദിൻ്റെ മെസ്സേജാണ്. തീർന്നിട്ടില്ല അല്ലേ? ചില ആൾക്കാർ അങ്ങനെ ഇപ്പോഴും വർക്ക് തീരാണ്ടിരിക്കുന്നവരാരൊക്കെയുണ്ട്? ഒന്ന് വേഗം മെസ്സേജ് അയച്ചേ. ട്രൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതാ കഫം കൂടും പാല് കുടിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇപ്പോഴും വർക്കിൽ, അതായത് സ്റ്റിൽ വർക്കിംഗ് ആണ്, പക്ഷെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളവർ ആരൊക്കെയാണ്, ആരൊക്കെ ആണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കൂ 5000917ലേക്ക്. മുജീബേട്ടൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാനത് കേൾക്കുന്നതായിരിക്കും കേട്ടോ. മുജീബ് കാ വെയിറ്റ് ചെയ്യേ. ഇപ്പോഴും സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഓൺ ദ റോഡാണെന്ന് പറഞ്ഞാൽ റോഡിലെ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിരിക്കുകയാണ്. എന്തായാലും ഓൺ റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണെന്നും കൂടി മെസ്സേജ് അയക്കുക. എക്സാക്ട്ലി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരിക്കാം, അല്ലെങ്കിൽ വർക്കിൽ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ ഒരു ടൈമിൽ ഒരു നല്ല നൊസ്റ്റാൾജിയ സോങ്ങിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

ഈ പാട്ട് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അബ്ദുൾ ജബ്ബാറിനും ഒപ്പം തന്നെ ഇതാ കേട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലാണെന്ന് പറഞ്ഞ രാജേഷിനും അപ്പം മുജീബിനും ബാക്കി എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ, ധന്യയ്ക്കും കൂടി.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
0: September 28, 29, 30. ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ടുകേ.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഈ സൗകര്യം സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. ബലൽ റഹ്മാന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പേൾക്കത്തറിലെ പൂരകൻ കരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒപ്പം നമ്മുടെ സ്വന്തം രാഷ്ട്രീയത്തിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

നല്ലൊരു പാട്ടാണ് വിജയ് യേശുദാസ് പാടിയൊരു പാട്ട്. പ്രേമം മൂവിയിലെ സോങ്, ഈ ഒരു സോങ് ചോദിച്ച ആൾക്ക് എന്തായാലും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. എന്റെ ശബ്ദത്തിൽ കുറഞ്ഞു പോയി, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രവിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓൾ ഗുഡ്, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ രാജിന്റെ മെസ്സേജ് ആണ്, ജി പി എന്നാണല്ലോ പക്ഷെ പ്രൊഫൈൽ കാണിക്കുന്നത്. ഹായ്, ദിസ് ഇസ് രാജ്, വി ആർ ലിസ്ണിംഗ് ദ റേഡിയോ ബാക്ക് ഫ്രം വർക്ക്. ഇഫ് പോസിബിൾ പ്ലേ എ ന്യൂ തമിഴ് സോങ്. ഓക്കെ, ആ ന്യൂ ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു തമിഴ് സോങ് എടുത്ത് വെച്ചതാ ഇപ്പൊ പ്ലേ ചെയ്യാനായിട്ട്. ഇതാ ഇതാണ്. ഇനിയിപ്പോ ന്യൂ വേണം എന്നൊക്കെ ചോദിച്ചാ

0: പോണോ അതോ ഈ പറഞ്ഞ പോലെ ബോയ്സിന്റെ ആ ഒരു വൈബിന് പോണോ? എനിക്ക് അതാണ് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഈ രണ്ട് സോങ് ഈ ഒരു മണിക്കൂറിൽ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അതിനിടയിൽ വർക്ക് തീർന്നിട്ട് പോകാൻ കഴിയില്ല, നമ്മുടെ ടൈം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ടുമോറോ. ഏയ് കഴിയില്ല എന്നോ? ഓക്കെ, അത് ശരിയാണ്, നമ്മുടെ ടൈമൊക്കെ കഴിഞ്ഞ പിന്നെ ബാക്കിയെല്ലാം ടുമാറോ അല്ലേ. അത് നല്ലൊരു സ്കീമാണ് കേട്ടോ. എന്നാലും ഗോയിങ് ടു ഹോം ഫ്രം ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് ആണ്, ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അഷ്ടമി പോയിട്ട് വേണം നടക്കാൻ പോകാനായിട്ട്. അടിപൊളി, അത് നല്ലൊരു ഡിസിഷനാണ്. ഈ പറഞ്ഞ പോലെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം യു ഹാവ് ടു സ്പെൻഡ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ അതൊക്കെ നല്ലൊരു തീരുമാനമാണ് കേട്ടോ. വി വോണ്ട് ബോത്ത് ദ സോങ്സ് ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും രണ്ട് സോങ്ങും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മുമ്പ് ചോദിച്ച ആള് ഒരു ന്യൂ സോങ് ആണല്ലോ ചോദിച്ചത്, അപ്പം പിന്നെ നമുക്ക് ആൾക്ക് വേണ്ടിയിട്ട് പുതിയ സോങ് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ബോയ്സിലെ പാട്ടും വരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക അത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചെറുതായിട്ട് എനിക്ക് ആ ഒരു ഗോൾഡ് റേറ്റിൻ്റെ അപ്ഡേറ്റും പറയാനായിട്ടുണ്ട്. നമുക്ക് ഗോൾഡിൻ്റെ അപ്ഡേറ്റും കൂടി എത്രയായി നോക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ, റൈറ്റ് നൗ.
1: ടുഡേസ് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. Sky Jewelry, now open at Safari Mall, Abu Hamur.
0: 24 കാരറ്റ് ഗോൾഡ് 516.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 476 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 451.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 390 കത്തറിയാൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എവിടെയെങ്കിലും ട്രാഫിക് നല്ല രീതിയിൽ കാണുന്നുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് ചെറുതായിട്ടൊക്കെ സ്ലോ മൂവിങ് ആണോ? ആണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 5000917 എന്തായാലും മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. 5000917 സൗണ്ടിന് എന്ത് പറ്റി? ജസ്റ്റ് ഒരു കോൾഡ്, യെസ് ചെറിയൊരു കോൾഡാണ്, അതുകൊണ്ടാണ് കുറച്ചൊരു ഈ പറഞ്ഞ ഒരു അടുപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ എൻ്റെ ശബ്ദത്തിന്. വേറെ ആരും അല്ല കേട്ടോ, വേറെ ആർജി ഒന്നും അല്ല, അത് അഷ്ടമി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ചെറിയൊരു ഒരു ശബ്ദം ഒന്ന് അടഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം ശരിയാവും, അങ്ങനെയാണല്ലോ, നമ്മൾ നല്ല രീതിയിൽ വിശ്വസിക്കണം, എല്ലാം ശരിയാവും നമുക്ക് വിശ്വസിക്കാം. ഓൾ ഇസ് വെൽ.
1: Tamil Fresh Song of the Hour.

0: to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite homes new launch luxury apartment project the residence close to Trivandrum international airport lulu mall and nh bypass with 40 plus world class amenities
1: kudade trivandrumte prime locationgalile 13 luxury apartment projectgalude detailsumayi favorite homes team ippol khatteril september 22 mudal 29 vare neril kana doha radisson blue hotelil exclusive meetup nai call 600149449
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ Dairy Queen Store.
6: This is Radio Suno
0: 91.7 FM,
6: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
4: സുനോ ബോളിവുഡ്

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
3: Everyone, Jyotsna here.
0: You're listening to
3: Radio Suno. Radio Suno, Kete Kete, Kootukudam.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
1: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
3: സമയം 5 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഈ ഒരു സമയം കുറച്ചധികം ആൾക്കാരിങ്ങനെ ട്രാഫിക്കിൽ പെട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമായിരിക്കും. ബൽ റഹ്മാൻ ഒരു സ്ലോ മൂവിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്ങ് ഏകദേശം പേൾക്കത്തിന്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോവാണ്. ദോഹയിൽ നോക്കിക്കഴിഞ്ഞാൽ സൂഖ് വാക്കിഫിന്റെ ആ ഒരു ഭാഗത്ത് അൽ ജസ്ര സ്ട്രീറ്റിൽ ചെറിയതായിട്ട് ട്രാഫിക് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രീജ് അൽ അഷ്മഖിന്റെ ആ ഒരു ഭാഗത്ത് ട്രാഫിക് ഉണ്ട്. ദോഹ അൽ ജദീദയുടെ ഉൾ റോഡുകളിലൊക്കെ കുറച്ചധികം സ്ലോ മൂവിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ മിഷ്രബ് ഒരു മെട്രോ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്ത് നിന്നും നേരെ ഇങ്ങനെ സൽവാർ റോഡ് എത്തുന്ന, അതായത് ജയ്ദയുടെ ഭാഗത്തും, അത് കഴിഞ്ഞ് കുറച്ച് ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ റമദ സിഗ്നലിന്റെ അവിടെ എത്തുമ്പോഴാണ് കുറച്ച് ട്രാഫിക് ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ ബിൻ മുഹമ്മദ് ആ ഒരു ഭാഗത്തും ട്രാഫിക് ഉണ്ട്. ഒനീസ സ്ട്രീറ്റിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ട്രാഫിക് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറിംഗ് റോഡ് ഫ്രം ഏകദേശം റമദ സിഗ്നൽ ടു സീറിംഗ് റോഡ് വഴി എയർപോർട്ട് സ്ട്രീറ്റും കഴിഞ്ഞ് നമ്മുടെ കോർണിഷിലേക്ക് പോകുന്ന റാസബു അബൂദ് സ്ട്രീറ്റിലേക്കൊക്കെ പോകുന്ന ആ ഒരു റോഡിലും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. റൗദത്ത് അൽ ഖൈൽ പാർക്കിന്റെ മുന്നിലൂടെ കിടക്കുന്ന റോഡ് ഇങ്ങനെ ഏകദേശം ഡീറിംഗിലേക്ക് വരുന്ന വഴി കുറച്ച് ട്രാഫിക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓൾഡ് എയർപോർട്ടിൽ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ല. സ്ലോ മൂവിംഗ് ആണെങ്കിൽ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിൽ കുറച്ച് ട്രാഫിക് ഈ പറഞ്ഞ പോലെ സ്ലോ മൂവിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ ഏകദേശം അൽ അമരി റോഡിലേക്ക് എത്തുന്ന സമയത്തും കുറച്ച് സ്ലോ മൂവിംഗ് ആണ്. അതായത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽ റയാൻ റോഡ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട്. പിന്നെ മുറൈഖ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൽ റയാൻ റോഡിൽ നിന്നും മുറൈഖിലൂടെ, അതായത് ആസ്പെയറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ അൽ ഫറൂസിയ ഹോസ് ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഏതാണ് എക്വസ്ട്രിയൻ, ആ ഒരു ഭാഗമൊക്കെ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള ഭാഗത്തും കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കുറച്ച് ട്രാഫിക് അപ്ഡേറ്റുകൾ. ഇതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റ് പറയാനുണ്ടെങ്കിൽ അതും ഒന്ന് മെസ്സേജ് അയച്ചോളൂ. എന്തായാലും ഈ ഒരു സമയത്ത് ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ ശരി തന്നെ, നല്ല പാട്ടൊക്കെ വെച്ച് തന്നിട്ട് നമുക്ക് ഈ ഒരു ട്രാഫിക് ടൈം കുറച്ച് എൻജോയബിൾ ആക്കാലോ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ട പാട്ട് ഏതാണെന്ന് പറയാം, ഞാൻ വെച്ചുതരാം. 5000 9 1 7 ലേക്ക് വേഗം തന്നെ മെസ്സേജസ് പോകുന്നോട്ടെ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: 1:07 evenings.

0: 101.7 FM.
1: Qatar's happiness frequency.
2: നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിസ എടുത്ത് ഗൾഫ് ഒക്കെ കൂടെ പെങ്ങളെ വരത്തവിടാണല്ലോ. പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം? ആരും കേൾക്കല്ലേ.
3: It's me, Rish, RISHH. This is for Malayalis, I mean Gulf Malayalis. Yeah.

0: 917 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇവിടെ ദാ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ഒഡിഐ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാച്ച് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട സമയം. അപ്പൊ എന്തായാലും ഇപ്പോൾ റൈറ്റ് നൗ 200 runs എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 200 runs ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 30-ാമത്തെ ഓവറിൽ ഇപ്പൊ ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ. സോ ആൻഡ് ഇപ്പൊ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മുൻപ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 32 runs എടുത്ത് അദ്ദേഹം 35 ബോളിൽ നിന്നും 32 runs എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ശുഭ്മാൻ ഗിൽ ആൻഡ് വിരാട് കോഹ്ലി ഇവർ രണ്ടുപേരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ 101 runs 96 ബോളിൽ നിന്നും ആൻഡ് വിരാട് 66 runs 50 balls. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 runs കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വെസ്റ്റ് ഇൻഡീസിന്റെ നോക്കിക്കഴിഞ്ഞാൽ 50 ഓവർ മാച്ചിൽ 295 runs 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്നിങ്സും അതിഗംഭീരമായിരുന്നു. സെഞ്ചുറി എടുത്തുകൊണ്ട് ജസ്റ്റിൻ ഗ്രീവേഴ്സ് ആൻഡ് അതിനോടൊപ്പം തന്നെ ഹാഫ് സെഞ്ചുറി എടുത്തുകൊണ്ട് അമിർ ജാഗോ, അങ്ങനെ എല്ലാവരും ഈവൻ ജോൺ ക്യാമ്പൽ ഉൾപ്പെടെയുള്ളവർ ഒരു ഹാഫ് സെഞ്ചുറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ ദാ ഇന്ത്യയുടെ ബാറ്റിംഗ് നടന്നു. എനിവേ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഒപ്പം തന്നെ ഇവിടെ കുറച്ചധികം ആൾക്കാർ ഇവിടെ ദാ ഹായ് അഷ്ടമി, ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല. ഒരു കട്ടം ചായ കുറച്ചും കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4:30 ആയപ്പോഴേക്കും. എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഞാൻ വെച്ചുതരും. കടുങ്കാപ്പി സോങ് അല്ലേ? കുറച്ചായി നമ്മൾ ആ ഒരു പാട്ട് കേട്ടോ. ഓക്കെ, ഷുവർ. ഞാൻ ദാ അത് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും അത് പ്ലേ ചെയ്യുന്നതായിരിക്കും.

എന്തായാലും ഹൻസൽ ഹബീബിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് മുൻപ് എസ് കെയുടെ ഒരു മെസ്സേജ് വന്നു. എസ് കെ ചോദിച്ചിട്ടുള്ളത് ഇരുവറിലൊരു പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളും വരുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ മാച്ച് അപ്ഡേറ്റുകളും അതിനോടൊപ്പം മറ്റ് വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: is Radio Suno 91.7 FM Qatar's happiness frequency now available on Apple Podcast and Google Podcast
1: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
3: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is Radio Suno
5: 91.7 FM
0: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
7: 917
8: evenings
7: presented by Joya Lucas, world's favorite jeweler,
9: powered by
10: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഒരു ടൂർ ഗൈഡ് ആവാൻ പോവാണ് കേട്ടോ. അതായത് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെ ഇപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരുമിച്ചൊരു ടൂർ ഗൈഡ് ആവാൻ പോവാണ്. സോ ബേസിക്കലി ഇന്നത്തെ ദിവസം വേൾഡ് ടൂറിസം ഡേ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ടൂർ ഗൈഡായിട്ട് നമുക്ക് നമ്മളുടെ തന്നെ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ട്രൈ ചെയ്യണം, സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്, ഫുഡുകൾ ട്രൈ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നേരെ തിരിച്ച് ഇപ്പം നമ്മളുടെ നാട്ടിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചോ, ഹായ് ഞാൻ അഷ്ടമിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നാടായിട്ടില്ല, ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വന്തം നാട് അഞ്ചൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പല പല കാര്യങ്ങളൊക്കെ പറയാം. അതിൽ ജടായു പാറ അല്ലെങ്കിൽ ജടായു ആ ഒരു സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ വന്ന് നേരെ അഞ്ചൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ചൽ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അതിനോടൊപ്പം എനിക്ക് മെയിൻ ഫുഡ് ഐറ്റംസ് അവിടുത്തെ അങ്ങനെ എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളിയിട്ട് തേങ്ങ വറുത്തരച്ച ഒരുപാട് കറികൾ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞാലോ, ട്രിവാൻഡ്രത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുക. മോർ ഓവർ ഞാൻ കൂടുതൽ വളർന്നത് ഖത്തറിലായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഖത്തറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ നന്നായി പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വളർന്നിട്ടുള്ള നിങ്ങളുടെ നാട്ടിൽ കേട്ടോ, ഞാൻ നിങ്ങളുടെ നാടിന്ന് ഏറ്റവും എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ചെറിയ കുഞ്ഞൊരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ മെയിൻ ഒരു സിറ്റി ആയിരിക്കാം. എന്താണെങ്കിലും സ്ഥലം, ആ ഒരു സ്ഥലം, നിങ്ങൾ കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സംഭവങ്ങൾ ഒരു ടൂർ ഗൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തൊക്കെ പോകാൻ പറ്റും, ഏതാണ് നിങ്ങളുടെ ആ ഒരു നാട് എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000 9017 അയക്കാം. ഒന്നെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അതൊന്നുമല്ല, എൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൾ ചെയ്തോ. 444-4917 കോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പം തന്നെ കോൾ ചെയ്യണം, പക്ഷേ 444-4917 വിളിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം നാട് ഒരു ടൂർ ഗൈഡിനെ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കാം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കാര്യം. അപ്പോൾ വേഗം ഒന്ന് വിളിച്ചേ, 444-4917. 444-4917 ട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: All hits, all day.
3: This is
1: Radio Suno. 91.7 FM. Qatar's favorite radio station.
4: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക്ഔട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ്
0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം
4: October 2 UNCC Almayasa Theatrel kududal vivarangalkkai visit Qunivents social media page
0: ticketukalkkai visit qtickets.com official radio partner Radio Suno 91.7 FM
5: kalyana kacheri pada meti
6: hi naan MJ Chandran
7: you are listening to Radio Suno
6: favorite radio station Radio Suno ketu

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: great update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പോഴത്തെ ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ആൻഡ് ഇപ്പോൾ റൈറ്റ് നൗ 24 carat ഗോൾഡ് 516.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 476 കത്തറിയാൽ, 21 carat ഗോൾഡ് 451.50 കത്തറിയാൽ, 18 carat ഗോൾഡ് 390 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു ഗോൾഡ് റേറ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: 917 evenings.
6: നമ്മളുടെ നാട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? കാരണം നമ്മളുടെ നാടിനെ നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സ്വന്തം നാടിനെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കിവിടെ ആദ്യം വന്ന കോളിലേക്ക് തന്നെ ഞാൻ പോവാണ്. കാരണം കുറേ മെസ്സേജസ് വന്നു എന്ന് എനിക്കറിയാം. പക്ഷേ മെസ്സേജസിന് തൊട്ട് മുൻപായിട്ട് ഒരു കോൾ എടുക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ആദ്യം ആരാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻഡ് അജീവ് നാട്ടിൽ എവിടെയാണ്?
7: ചെമ്പൈ
6: ഗ്രാമം കേട്ടിട്ടുണ്ട്.
7: എന്റെ പരിസര പ്രദേശമാണ്.
6: അടിപൊളി, സൂപ്പർ.
7: ചെമ്പൈ എന്റെ ഒരു മാക്സിമം ഒരു 1 kilometer അടുത്ത് വരും. ഫുള്ള് നെൽപ്പാടങ്ങള്.
6: ഓക്കെ, ഇനി കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ?
7: എത്ര സ്ഥലം പറയണം. ഒന്ന് മലമ്പുഴ, പിന്നെ രണ്ടാമത്തത് നെന്മാറ പോത്തുണ്ടി ഡാം, നെല്ലിയാമ്പതി, പിന്നെ കൊല്ലംകോട്. ഞങ്ങള് മറ്റേ ഞങ്ങളുടെ പരിസര പ്രദേശമാണ്, ഞങ്ങളുടെ ഫാമിലീസ് ഉണ്ട്, അപ്പൊ അതിന് പ്രത്യേകം പറയാനില്ല. പിന്നെ ഞങ്ങളെ നിയറസ്റ്റ് സ്ഥലമാണ് കോയമ്പത്തൂര്, പൊള്ളാച്ചി, പിന്നെ അങ്ങനെ ഊട്ടി.
6: അടിപൊളി.
7: ഒരു 2.5-3 hours ട്രാവൽ മതി. ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ്.
6: സർവമായിലൊക്കെ ആ പാട്ടിലൊക്കെ ഭയങ്കര രസമാണ് കാണാൻ ആ ഭാഗങ്ങൾ.
7: ഞങ്ങളടുത്ത് കുറച്ച് ഷൂട്ടിംഗ് സ്പോട്ട്, പട്ടാളം, മീശമാധവൻ, ബാലേട്ടൻ, അങ്ങനെ അതൊക്കെ വീടിന്റെ ഏറെക്കുറെ പരിസരങ്ങളിലാണ്. കുറുപ്പ്, ഒറ്റപ്പാലം.
6: അപ്പൊ ജീപിന്റെ കൂടെയുള്ള ആൾക്കാര് ഏത് നാട്ടുകാരാണ്?
7: ഒരാള് മാങ്കാവും, പിന്നെ ഒരാള് വടകര. വടകരല്ല, പുയ്യാപ്പിള. ഫുഡൊന്നും തന്നിട്ട എന്നാലും പറയാം.
6: ആണോ? എന്നാ പുയ്യാപ്പിളയുടെ കയ്യിൽ ഫോൺ കൊടുത്തത്.
7: ഇപ്പൊ ചായയൊക്കെ വാങ്ങിക്കൊടുത്തത് ഞങ്ങള്. അവന് ചായയൊക്കെ വാങ്ങിക്കൊടുത്തത് പുയ്യാപ്പിളിനെ കൊടുക്കാം.
6: നമസ്കാരം. അല്ല പുയ്യാപ്പിളയെ, നിയാസേ, കല്യാണൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നതല്ലാണ്ട് ഒരു ചെലവൊക്കെ അങ്ങോട്ട് ചെയ്യൂടെ?
7: സാലറി തരണ്ടേ?
6: അങ്ങനെ വന്നിട്ട് കൊടുക്കൂല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തായാലും നാട്ടില് വടകരക്കാരൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടേക്ക് കൊണ്ടുപോകും?
7: അവിടെ കുച്ചടിച്ചരമുണ്ട്, വടകര ബീച്ച് ഉണ്ട്,
6: ഓക്കെ,
7: തലശ്ശേരി ബീച്ച്.
6: മെയിൻ ആയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരിക്കും ഭക്ഷണം കൊടുക്ക?
7: ഭക്ഷണം ബിരിയാണി തന്നെ.
6: ബിരിയാണി തന്നെ. ഓക്കെ, കൂടെ വേറൊരാളും കൂടി ഉണ്ടല്ലോ.
7: വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു.
6: ശരി ശരി ശരി, അപ്പൊ കുഴപ്പമില്ല.
7: അപ്പളേ, ഞാൻ ഈ പറഞ്ഞ സോങ് കൊക്കര കൊക്കരക്കോ സോങ് നമ്മുടെ പുയ്യാപ്പിളയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് പാട്ട്
6: തരാത്തും കൊടുക്കും.
7: എന്തായാലും പാലക്കാട്ടിലേക്ക് ക്ഷണിക്കുന്നു.
6: ഉറപ്പായിട്ടും ഒരു ദിവസം വരാനായിട്ട് എനിക്കും ഭാഗ്യണ്ടാവട്ടെ.
7: എന്തായാലും ഉഷാറാവുന്നുണ്ട്, പരിപാടികൾക്ക് ഉഷാറാവുന്നുണ്ട് കേട്ടോ.
6: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
7: റൂമില് റേഡിയോ ഉണ്ട്, ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
6: അത് ഓടിക്കൊണ്ടിരിക്കണം. പിന്നെ അല്ല, അങ്ങനെ വണ്ടി നിർത്തുമ്പോഴത്തേക്ക് നിർത്താൻ പാടുണ്ടോ?
7: റൂമിലുണ്ട്, റേഡിയോ ഉണ്ട്.
6: അടിപൊളി, ശരി കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അജീബ് സുലൈമാനും ഒപ്പം തന്നെ നമ്മുടെ നിയാസും റിനീഷും മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുയ്യാപ്പിളയ്ക്ക് വേണ്ടിയിട്ടൊരു സോങ് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവര് എന്താ പറയാ, ഒരുമിച്ച് ഒരു പാട്ട് ഡെഡിക്കേഷൻ ചോദിച്ചിരിക്കുകയാണ്.
8: ഇരുണ്ട ഇരുട്ടെല്ലാം ഇനിമേലേ കൊക്കരക്കോ.
6: ഈ ഒരു പാട്ട് അടിച്ചുപൊളി ഒരു പാട്ട് തന്നെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ദിസ് ഇസ് ഫോർ യു നിയാസ്, അജീബ് ആൻഡ് റിനീഷ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ നാട് നിങ്ങൾക്ക് തന്നെ എന്നോട് വിളിച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ വേഗം വിളിച്ചോളൂ 444-9917. വേഗം തന്നെ വിളിച്ചോളൂ 444-9417. കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ മെസ്സേജസിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. പക്ഷെ വിളിക്കുന്നതായിരിക്കും ഒരു ഒരു ഒരു ഒരു രസം. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയണു, 444-9417. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്.

0: നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ള രീതിയിൽ നമ്മളുടെ നാട് തന്നെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ പറയും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനിടയിൽ സിറലിന്റെ ഒരു മെസ്സേജ് വന്നിരുന്നു, ഞങ്ങളുടെ നാട് കോട്ടയം ജില്ലയിൽ തീക്കോയി എന്ന് പറയുന്ന ചെറിയൊരു മലയോര പ്രദേശമാണ്. ഇവിടെ കാണാനുള്ളത് ഇല്ലിക്കൽ കല്ലുണ്ട്, പിന്നെ അയ്യൻപാറ, പിന്നെ ഇവിടെ നിന്ന് 10 കിലോമീറ്റർ പോയാൽ വാഗമൺ എന്ന് പറയുന്ന മനോഹര ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് സിറലിന്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഭയങ്കരമായിട്ട് രസമായിട്ട് നമ്മുടെ സ്ട്രീറ്റിലേക്കൊക്കെ എത്താൻ പറ്റില്ലേ, നമ്മുടെ വീടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഈ സ്ട്രീറ്റ് വ്യൂ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ പോകുമ്പോൾ സാധാരണ ഒരു നാട്ടും പുറത്തൂടെയൊക്കെ പോകുന്ന പോലെയാണല്ലോ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ അങ്ങ് മൂന്നാറടുത്ത്, അതായത് ഏകദേശം ഇടുക്കിയിലുള്ള ഒരാളുണ്ട്, ആളുടെ വീട് തപ്പി ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് വ്യൂയിലൂടെ ഗൂഗിളിലൂടെ പോയപ്പോൾ ഞാനിങ്ങനെ ഒരു നിമിഷം വിചാരിച്ചു, ഓയ്യോ എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്ന്. എല്ലാവർക്കും അറിയാം ഇടുക്കി ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എബിനാണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എബിനെ, നാട്ടില് ഇടുക്കിയില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും എബിന്റെ നാട്ടിലേക്ക് ഒരാൾ വരികയാണെന്ന് വിചാരിച്ചോ, എനിക്ക് അതിലൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തന്നിരുന്നു അന്ന് നമ്മളിങ്ങനെ നോക്കിപ്പോയപ്പോ. അപ്പൊ ആ സ്ഥലപ്പേര് എന്റെ മൈൻഡിൽ ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എബിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ എന്നൊന്ന് പറഞ്ഞുതരോ?
1: ഇപ്പൊ എന്റെ വീട് മൂന്നാറടുത്ത് ചിത്തിരപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ചിത്തിരപുരം വ്യൂ പോയിന്റ് ആണ് അഷ്ടമി അന്ന് കാണിച്ചത്.
0: ആ ചിത്തിരപുരം വ്യൂ പോയിന്റ് അല്ലേ, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇങ്ങനെ മറ്റേ എന്തായിരുന്നു നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു, നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് എനിക്കൊന്ന് മൂന്നാർ വളരെ അടുത്താണ് അല്ലേ?
1: വളരെ അടുത്ത്.
0: അതെ, പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ ഏകദേശം ഉള്ള സ്ഥലങ്ങൾ?
1: മൂന്നാറിൽ സ്ഥിരമായിട്ട് ആളുകൾ വന്ന കാണുന്ന ടോപ്പ് സ്റ്റേഷൻ, വട്ടവട, മാട്ടുപ്പെട്ടി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അത് ആർക്കും അറിയത്തില്ലാത്ത ഹിഡൻ സ്പോട്ടുകൾ ഒരുപാടുണ്ട്.
0: ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അടുത്തോളം പോവാനുള്ളതാണ്,
1: അത് പല സ്ഥലത്തും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പക്ഷെ പെർമിഷനൊക്കെ എടുത്ത് നമുക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ സീതാദേവി ലേക്ക് എന്നാണ്. സീതാദേവി കുളിച്ച ഒരു കുളമാണെന്നാണ്
0: പറയുന്നത്.
1: ഒരുപാട് സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഉണ്ട്. മറ്റേ എന്തിനി മിഴി രണ്ടും ആ പാട്ട്, അങ്ങനെ ഒരുപാട് സിനിമയുടെ ഭാഗമുണ്ട്.
0: ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ വേറെ ഏതെങ്കിലും
1: വേറെ ഇഷ്ടം പോലെ മീശപ്പുലിമല, മീശപ്പുലിമലയൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റും.
0: എനിക്കത് കുറെ ആൾക്കാർ പറഞ്ഞു കിട്ടും, എനിക്കത് ചാർലിയിലാണോ എന്തോ ഒരു ഡയലോഗ് ഒക്കെ ഇല്ലേ,
1: ചാർലിയിലെ ഡയലോഗ് ഉള്ളു പക്ഷെ കാണിക്കുന്നില്ല.
0: അതെ അതെ, പക്ഷെ അതുകൊണ്ട് ആൾക്കാരുടെ മൈൻഡിൽ ആ ഒരു സ്ഥലം ഇങ്ങനെ മൈൻഡിലുണ്ട്.
1: പക്ഷെ ആൻമരിയ കലിപ്പിലാണ് അതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്.
0: അതെ, അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതെ അതെ അതെ, ആ മോള് പോകുന്ന ആ ഒരു സ്ഥലം അല്ലേ. അതെ അതെ, അടിപൊളി. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് എല്ലാവരും ചായ കുടിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ സ്ഥലം കാണാനൊക്കെയാണ് മൂന്നാറിലേക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് തന്നെ പുറത്തുനിന്നുള്ളവർ വരുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് കഴിക്കേണ്ട എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ബേസിക്കലി എന്താണ്?
1: ഫുഡ് ഐറ്റം എനിക്ക് തോന്നുന്നു മൂന്നാറിൽ അത്ര നല്ല ഫുഡ് ആയിരിക്കില്ല, ടൗൺ ഏരിയയിൽ കുറച്ച് തമിഴ് കൾച്ചർ മിക്സ് ആയതുകൊണ്ട്
0: നമുക്ക് കുറച്ചും കൂടി
1: നമുക്കത്രയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും ഉണ്ട് മലയാളം ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ എനിക്കൊന്ന് അടിമാലി ഭാഗത്ത് നല്ല ഫുഡ് കിട്ടും, ആനച്ചാല്,
0: കപ്പ, നല്ല മീൻകറി, അങ്ങനെയൊക്കെയാണ്.
1: അങ്ങനെയൊക്കെയാണ് ഈ മൂന്നാർ. പക്ഷെ മൂന്നാർ എല്ലാം കൂടെ മിക്സ് ആണ് വരുന്നത്, എല്ലാവർക്കും ഹോട്ടല് നോക്കി കഴിച്ചാൽ മതി.
0: അതെ അതെ, കാരണം ഈ തമിഴ്നാട് കേരള രണ്ടിന്റെ ഇൻഫ്ലുവൻസ് ആണ് ആ ഒരു ഭാഗത്ത് കൂടുതൽ ഉണ്ടാവുക അല്ലേ. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ ഒരാളോട് ചോദിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ചെക്കന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചു അങ്ങനെ പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
1: അത് ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കുക ഏത് സ്ഥലത്താ പോണം, നമ്മളിങ്ങനെ ലിസ്റ്റ് കൊടുക്കും, പക്ഷെ ലിസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഇവരോട് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 4 മണിക്ക് എണീറ്റ് പോക്കോ,
0: 4 മണിക്ക് രാവിലെ
1: 4 മണിക്ക് എണീറ്റ് പോക്കോ. അപ്പം നിങ്ങക്ക് ഒരുപാട് നിങ്ങൾ സ്ഥലം കണ്ടു കഴിയുമ്പത്തേനായിരിക്കും പലരും കാണാൻ വരുന്നത്, തിരക്കൊഴിവാക്കാം, ഭയങ്കര രസമായിരിക്കും. രാവിലെ സൂര്യോദയം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും.
0: അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ ഇങ്ങനെ ഒന്ന് കുറിച്ച് വെച്ചോളൂ. എന്തായാലും ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലേക്ക് മഹേഷിന്റെ പ്രതികാരം, അതിലെ പാട്ടാണ് വരുന്നത്, എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും അതുപോലെ ആയിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോകുന്നു, മാത്രമല്ല കുറച്ചുപേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ കീപ് കോളിംഗ് റൈറ്റ് നൗ 5000917ലേക്ക് മെസ്സേജ് അയക്കുക, അതിനോടൊപ്പം 444-4917ലേക്ക് വിളിക്കുക. താങ്ക് യു എബിൻ, താങ്ക് യു സോ മച്ച്.

എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശരത്തിനും സാദിക്കിനും സബീലിനും ഈ മൂന്ന് പേർക്ക് ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പയ്യന്നൂർക്കാരനും തൃശ്ശൂർക്കാരനും നാദാപുരംകാരനും ഒക്കെ തന്നെ ഈ പാട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ. ഒപ്പം നെക്സ്റ്റ് വരുന്ന സോങ്ങും എൻജോയ് ചെയ്യൂ. സോ കീപ് ലിസ്ണിംഗ്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ധാന്യ വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. You're listening to 917 Evenings 917 Evenings presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: വെൽക്കം ബാക്ക്. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും നമുക്ക് അടുത്തൊരു നാട്ടിലേക്ക് പോവാം. അടുത്തൊരാള് നാട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ്, എവിടെ നിന്നാണ് നാട്ടിൽ? അടുത്ത വടകരക്കാരനാണല്ലോ. അപ്പൊ നാട്ടിൽ എവിടെയൊക്കെ കൊണ്ടുപോകും ഞങ്ങള് വടകരയിൽ വന്നു കഴിഞ്ഞാ? പൃഥ്വിരാജെ,
5: വടകരക്കാരങ്ങനെ നമുക്ക് മുടിക്കല് പാലമുണ്ട്, കുട്ടിയാടിത്തരം, ഉറുദൂക്കിമല, വർണ്ണപ്പാറ, ഇതൊക്കെ വലിയ പോയിന്റ് ആണ്. മഴക്കാലത്തൊക്കെ പോകുന്നതായിരിക്കും അത്യാവശ്യം അടിപൊളിയായിരിക്കും. മഴ പെയ്ത് പോവാണെങ്കില് മൊത്തത്തിൽ പോകയിറങ്ങും, അടിപൊളി വൈബാണ്.
4: ഓ സൂപ്പർ, ഒരു ചായക്ക് കുടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ?
5: ബൈക്കൊക്കെ എടുത്ത് പോകാറുണ്ട്.
4: ബൈക്കൊക്കെ എടുത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് അത് വേറൊരു തന്നെ ഫീലാണ്.
5: വർണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ ഒരു പരിസരത്തുള്ള ആൾക്കാരുമായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതിന്റെ ഉള്ളു കൂടി അങ്ങോട്ട് കയറി പോകാൻ എളുപ്പമാണ്, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കൊറേ വഴികളാണ്. ഉള്ളു പൊട്ടിയാല് അവിടെ നിക്കലുണ്ടാവും.
4: ഓ, അറിയാവുന്ന ഒരാള് വേണം. സൂപ്പർ. അതുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫുഡ് സ്പോട്ടുകൾ എന്തൊക്കെയാണ്?
5: ഫുഡ് സ്പോട്ട് എന്ന് വെച്ചാല് നമ്മളെ ഈ മുടിക്കൽ പാലത്തിന്റെ അവിടെ കൊറേ തട്ടുകടയൊക്കെ ഉണ്ട്. ഈ എന്താ പറയാ, ഈ കപ്പ ഇളക്കി പുഴുങ്ങിയതൊക്കെ ഉണ്ടാവും. കപ്പയാണ് അടിപൊളി. അവിടെ
4: പറഞ്ഞപ്പോ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോയി യാത്ര ചെയ്യാൻ തോന്നുന്നു. ഷടാ, എന്തായാലും ഞാനിത് നെക്സ്റ്റ് നോട്ട് ഡൗൺ ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വടകര, നാദാപുരം ആ ഒരു ഭാഗത്തോടെ. നമുക്ക് പിന്നെ എനിക്ക് ഒന്ന് വയനാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ?
5: എളുപ്പമാണ്.
4: താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ ബൈ പൃഥ്വിരാജ്.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
5: യു ആർ ലിസണിംഗ് ടു
4: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Presented by Joya Lucas, world's favorite jeweler.
7: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
6: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: Chennai Beats.
9: Tamil Head of the R.
10: In the art of Podumakulanda.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ്.

0: സംസം, മന്തി, മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
2: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനിമ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് ടൂറിസം ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസകരമായിട്ട് ഓരോരോ ടൂർ ഗൈഡുകൾ അവരുടെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു വന്നു. പാലക്കാടും ഇടുക്കിയും അതുപോലെ വേറെ എവിടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, വടകരയും ഒക്കെ തന്നെ നമ്മൾ കേട്ടു അല്ലേ. അപ്പൊ ഇതിനൊക്കെ ഇടയിൽ എനിക്ക് വേറെ മെസ്സേജുകൾ വന്നതിൽ നമ്മൾ കോട്ടയത്തെ കുറിച്ച് പറഞ്ഞു. മുഹമ്മദ് വീണ്ടും പാലക്കാട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുകയാണ്. അതുപോലെ അതിനിടയിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കുഞ്ഞമ്മദ് ആഷിഖിന്റെ അടുത്ത് നിന്നാണ്. ആള് പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇഴിമലക്കോട്ടയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇഴിമലക്കോട്ട എന്ന് പറഞ്ഞിട്ടാണ് എഴുതി അയച്ചു തന്നിരിക്കുന്നത്. ഒരുപാട് രസകരമായിട്ടുള്ള യുനോ ഒരു സ്ഥലമാണെന്നാണ് ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ എഴിമല എന്ന് പറയുന്ന സ്ഥലം എനിക്ക് കാണാനായിട്ട് പറ്റി. ഇനി അവിടെ തന്നെ ആയിരിക്കാം വയ്ക്കാറ്. ഒരു ഹിൽ പ്ലേസ് ആണല്ലോ ബേസിക്കലി, പയ്യന്നൂരടുത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിരിക്കുമല്ലോ, നല്ല രസമായിരിക്കും കാണാനായിട്ട്. എന്തായാലും ആ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എ പി കാരയുടെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, അഷ്ടമിക്കുട്ടി സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ്. ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്, അന്വേഷിച്ചതിൽ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. ചെറിയ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു. അടുത്ത മെസ്സേജ്, പൃഥ്വിരാജിന് കറക്റ്റ് സോങ് തന്നെ ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോടാ, ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടതല്ലോ. ഏത് പാട്ടായിരുന്നു ഞാൻ ഇട്ടത്? ഓ, സത്യം മൂവിയിലെ സോങ് ഇട്ടത് കൊണ്ടാണോ അങ്ങനെ? അതെന്തോ അങ്ങനെ ആയി പോയതാണ്. പിന്നെ അല്ല, ഇനിയിപ്പോൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയാം, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ശ്രീപ്രസാദിന്റെ മെസ്സേജ് ഉണ്ട്. പാലക്കാടുകാരനാണ് നമ്മുടെ ശ്രീപ്രസാദ്. ആള് പറഞ്ഞിരിക്കുന്നത് കവ, പിന്നെ കൊല്ലങ്കോട്, പിന്നെ മീൻമല്ലം. ഓക്കെ, കവ എന്നാണോ പറയാ? ആ, അടിപൊളി. ഓക്കെ, കൊല്ലങ്കോട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയുന്ന സ്ഥലമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്നത്. കുറച്ച് മുമ്പ് നമ്മളെ വിളിച്ച പാലക്കാടുകാരനും കൊല്ലങ്കോടിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഒരു നാട്ടുംപുറം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ വേറെ ഏതായിരുന്നു സ്ഥലം പറഞ്ഞത്? കവ അല്ലേ, അടിപൊളി. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങൾ, നിങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചപ്പോഴേക്കാണ് ഇങ്ങനെ ഓരോ ആൾക്കാരും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് തിരിച്ചെത്തുന്ന സമയം ഇനി നല്ലൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. തിരിച്ച് വന്നിട്ട് ഞാൻ ഈ പാട്ട് രണ്ടും കേട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. അതായത് ഇവിടെ ഒരു ഓഡിയോ മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ പാലക്കാടിൽ നിന്നും പറയുന്നു. തെക്കേ മലമ്പുഴ, കൽപ്പാത്തി, പിന്നെ നെല്ലിയാമ്പതി. ആ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ. സൂപ്പർ. സോ താങ്ക് യു സോ മച്ച് ശ്രീപ്രസാദ്. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ മഞ്ജരി പാടിയ പാട്ട് റെഡിയാണ്, ഒപ്പം തന്നെ ഒരു ഹിന്ദി സോങ്ങും ഓൺ ദ വേ ആണ്.

ബാക്കി നിങ്ങൾ മനസ്സിൽ പാടിക്കോളൂ. അതിനോടൊപ്പം തന്നെ മഞ്ജരിയുടെ ഈ സോങ് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ദിൽ തോ പാഗല ഹേല സോങ്ങും കൂടെ കേൾക്കാം കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കൂ കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത്

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തൃശങ്കിലെ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര രസകരമായി വീണ്ടും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേക്കൽക്കോട്ടിയും തളിപ്പറമ്പൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഒരാൾ. അതിനോടൊപ്പം തന്നെ കുട്ടനാട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതാരാണ്, ശ്രീ എന്നാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല, പേര് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഒരുപാട് മെസ്സേജുകൾ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ശ്രീപ്രസാദ് ആണ് കൊണ്ടുപോയത്. കാരണം എൻ്റെ പൊന്നുമോനെ തീരുന്നില്ല, കാരണം കവ, കൊല്ലങ്കോട്, മീൻവള്ളം അതൊക്കെ പറഞ്ഞതിന് ശേഷം തെക്കേ മലമ്പുഴ, കൽപ്പാത്തി, നെല്ലിയാമ്പതി ഇവിടെ വരെ ഞാൻ നിർത്തി വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് സ്പോട്ടുകൾ, താമരശ്ശേരി, ഇഡ്ലി, NMR ബിരിയാണി, മദർലാൻഡ് മസാല സോഡ, ചെല്ലൻചേട്ടൻ്റെ ചായക്കട, ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മുടെ പാലക്കാട് ഫോർട്ട്, പിന്നെ ഓൾഡ് ലക്കിടി, ഓക്കെ, ആ ഒരു സ്ഥലത്ത് തുഞ്ചത്ത് സ്മാരകമുണ്ട്, OV വിജയൻ സ്മാരകമുണ്ട്, ഓക്കെ, ആ ഒരു ഭാഗത്തൊക്കെ തന്നെ. അതുപോലെ തന്നെ വരിക്കാശ്ശേരി മന, പിന്നെ ഇത് അനങ്ങൻമല എന്നാണോ, ഓക്കെ, ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ എഴുതി അയച്ചേക്കുന്നത് കൊണ്ട്, മംഗ്ലീഷിൽ ബേസിക്കലി എഴുതി അയച്ചേക്കുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ വേറെ കുറേ ഡാമിൻ്റെ പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇതായത് കമ്പലത്തറ ലേക്ക് അല്ലേ, നിയർ പാലക്കാട് പൊള്ളാച്ചി ബോർഡർ, പിന്നെ ചിങ്ങഞ്ചിറ കൊല്ലങ്കോടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത്രയേ എനിക്കറിയുള്ളൂ എന്ന് ഇഷ്ടാ, ഫുള്ള് അരച്ച് കാലക്കി കുടിച്ച് വെച്ചേക്കാണ് ആ സ്ഥലം ഫുൾ, എന്നിട്ടാണ് ഇങ്ങനെ പറയണത്. എന്തായാലും അടിപൊളി, താങ്ക് യു സോ മച്ച്. എനിക്ക് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഒരു ഇതാവട്ടെ, നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചധികം സ്ഥലങ്ങളാവട്ടെ. എന്തായാലും നമ്മുടെ ODI സീരീസിനെ കുറിച്ച് പറയേണ്ടതുണ്ട്, കാരണം അതിഗംഭീരമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ 300 runs 2 wicket നഷ്ടത്തിൽ എന്നുള്ള രീതിയിൽ 41.4 over ആയപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് 295 ആയിരുന്നു ഇന്നത്തെ ടാർഗറ്റ്, 295 എന്നുള്ളത് 300 എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ ഏകദേശം അതിഗംഭീരമായിട്ടുള്ള ഒരു നല്ലൊരു ബാറ്റിംഗ് തന്നെ ഇന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും കോഹ്ലി 88 balls നിന്നും 139 runs എടുത്തിട്ടാണ് ഇന്നത്തെ അതിഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് പൂർത്തിയാക്കിയത്. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രസകരമായിട്ട് കൂടെ തന്നെ ആ ഒരു ബാറ്റിങ്ങിൽ വിരാടിനോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ലും ഉണ്ടായിരുന്നു. 110 runs 108 balls നിന്നും ഗില്ലിന് എടുക്കാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വിക്കറ്റ് പോയിട്ട് ശുഭ്മാൻ ഗിൽ ഔട്ടായപ്പോൾ നമ്മുടെ ഗെയ്ക്വാഡ് എത്തി. അങ്ങനെ ഋതുരാജ് 13 runs എടുത്ത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കോഹ്ലി 139 runs എടുത്ത് കംപ്ലീറ്റ് ചെയ്തു ഒരു മാച്ച്. ഏകദേശം 8 wicket വിജയമാണ് ഇന്ന് നമ്മളുടെ ഇന്ത്യക്ക് ലഭിച്ചത്. ഇനി പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൽദീപ് യാദവ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് നല്ല രീതിയിൽ വിരാട് കോഹ്ലി ഒരു പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നല്ല രീതിയിൽ വെസ്റ്റ് ഇൻഡീസിനെ, അല്ലെങ്കിൽ ആ ഒരു ബാറ്റേഴ്സിനെ ബോളിൻ്റെ ബൗളിങ്ങിലൂടെ ഭയങ്കരമായിട്ട് വിറപ്പിച്ച ഒരാളായിരുന്നു കുൽദീപ് യാദവ്. 4 wicketകളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ഇസ് കുൽദീപ് യാദവ്.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM ലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നൈറ്റ് സ്കൈ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 27 ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നേരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രസമുള്ളൊരു സ്കൈ കാണാനായിട്ട് പറ്റുമായിരിക്കും. പ്രത്യേകിച്ചും ആ ഒരു ഫുൾ മൂൺ ഉണ്ടല്ലോ, ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഫുൾ മൂൺ ഒരു ഒരു ഇത് കാണാനായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫുൾ മൂൺ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സംഭവം, ഒരു ചെറിയൊരു ലൈറ്റും കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ എനിക്ക് ഒരു ഫുൾ മൂണിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കാരണം സാറ്റേൺ അപ്പിയർ ആകും ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ സാറ്റേണിൻ്റെ ഒരു പൊസിഷൻ എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ഒരു ഫുൾ മൂൺ കാണുന്ന കൂട്ടത്തിൽ സാറ്റേണും കൂടി കാണാൻ പറ്റുമോ എന്നാണ് എനിക്കറിയേണ്ടത്. എന്തായാലും നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ, 5000997. ഇവിടെ കഥകൾ പറഞ്ഞ് തീരുന്നില്ല, സ്ഥലങ്ങൾ പറഞ്ഞ് തീരുന്നില്ല. എനിക്കിതാ ഈവൻ വീഡിയോ വരെ അയച്ചു തന്നിരിക്കുകയാണ്, നാട്ടിലത്തെ ചില സ്ഥലങ്ങളുടെ വീഡിയോസ് അയച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് എന്തായാലും ഇപ്പോൾ എനിക്ക് നിങ്ങൾ അയച്ചു തരേണ്ടത് പുറത്തെ ഒരു നല്ല ഫുൾ മൂണിൻ്റെ ഫോട്ടോ ആണ്. അതിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിയെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും സിഗ്നലിലാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ്, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ടേക്കാണെങ്കിൽ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൂടെ ഡ്രൈവർ സീറ്റിന് ഒപ്പമുള്ള പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എടുത്ത് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയച്ചോളൂ. അപ്പോഴേക്ക് സജീറാണ് എനിക്ക് ആദ്യം അയച്ചു തന്നത്. എനിക്ക് തോന്നുന്നില്ല അടുത്ത് വേറെ സാറ്റേണിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. സാറ്റേണിനെ ഇന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതെന്താ സാറ്റേൺ വരാഞ്ഞത്? എനിക്കൊന്ന് കുറച്ച് മുൻപ് വന്നിട്ട് പോയോ എന്തോ? ഇനി ആർക്കെങ്കിലും ഇന്ന് സാറ്റേണിനെ കാണാൻ പറ്റിയോ? ഇന്ന് സാറ്റേൺ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഫുൾ മൂൺ എൻജോയ് ചെയ്തോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ലൊരു പാട്ടും വരുന്നുണ്ട്, വയലിൻ സിനിമയിൽ നിന്നുള്ളൊരു പാട്ടാണേ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
2: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
4: ഹായ്, ഞാൻ നരേൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: 7 evenings. You are listening to Radio Suno 91.7 FM.
3: Qatar's favorite radio station.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumar kolanda.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: സുനോ ബോളിവുഡ്.

കുച്ച് കുച്ച് ഹോത്താ ഹേ സിനിമയിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുന്ന സമയത്ത് കുച്ച് കുച്ച് തോ ഹോത്തേ ഹോത്താ ആക്ച്വലി യു നോ സോ മെനി പ്ലേസസ് സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ് ആൻഡ് ഈ ഒരു ടൈമിൽ വലിയൊരു സംഭവം സംഭവിക്കാനായിട്ട് പോകുന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓഫ് കോഴ്സ് കുറച്ച് ടെക്കി ടോക്കിലേക്ക്

കാരണം കാരണം ടെക്നോളജി എന്ന് പറയുന്ന ഒരു വേൾഡിൽ തന്നെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് യൂട്യൂബിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബ് ഈ പറഞ്ഞ പോലെ ഗംഭീര ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും പുതുതായിട്ട് AI വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടാണ് യൂട്യൂബ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് AI മോഡൽസും കാര്യങ്ങളൊക്കെ തന്നെ മെയ്ഡ് ഓൺ യൂട്യൂബ് ഇവൻറ്റിൽ ന്യൂയോർക്കിൽ വെച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് മെയിനായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ലൈക്ക് യൂട്യൂബ് ഹാസ് ക്ലാരിഫൈഡ് ദാറ്റ് ടെക്നോളജി ഈസ് മെൻറ്റ് ടു ഹെൽപ്പ് ക്രിയേറ്റേഴ്സ് ആൻഡ് നോട്ട് റീപ്ലേസ് ദം. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ ടെക്നോളജി നമുക്ക് ജസ്റ്റ് സൈഡായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാന്ന്. അത് യൂട്യൂബ് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് പുതുതായിട്ട് AI ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനൈ AI അസിസ്റ്റൻ്റ് ആണ്. ഗൂഗിളിൻ്റെ ജെമിനൈ AI ബേസ്ഡ് എഡിറ്റിംഗ് അസിസ്റ്റൻസ് ഇനി മുതൽ യൂട്യൂബ് ഷോർട്ടുകളിലും യൂട്യൂബ് ക്രിയേറ്റ് ആപ്പുകളിലൊക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു സംഭവമാണ്. അതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ഐഡിയ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ്, എനിക്കിത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാവുന്ന രീതിയിൽ. മറ്റൊരു കാര്യം സെക്യൂരിറ്റി ആൻഡ് ലൈവ് ഫീച്ചേഴ്സ് ആണ്. അതായത് AIയിലൂടെ തന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ കമൻറ്റ് സെഷൻസിലും കാര്യങ്ങളിലൊക്കെ വരുന്ന കുറച്ച് ഒരു ഒരു കൺട്രോള്, പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ AI വെച്ചിട്ട് അവർക്ക് എളുപ്പമാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്നും, വോയിസസിനെയും കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് AIയിലൂടെ ജനറേറ്റ് ചെയ്ത് ഒരു റിയൽ ഫീൽ ലൈക്ക് ഹ്യൂമൻ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിത്തൗട്ട് പെർമിഷൻ ഒന്നും AI യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് ലൈവിൽ വരുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമുണ്ട്, യൂട്യൂബ് ഷോപ്പിംഗ്. അതായത് ഇ കൊമേഴ്സ് സ്പേസിലേക്കും കൂടി യൂട്യൂബ് എത്താനായിട്ട് പോകുന്നു. ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലിപ്പം ചിലരിട്ടേക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആ ഒരു ഐറ്റം അത് എവിടെ നിന്ന് എങ്ങനെ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് AIനോട് ചോദിച്ചുകൊണ്ട്, അതായത് യൂട്യൂബിൽ തന്നെ ചോദിച്ചുകൊണ്ട് അതിലേക്ക് ആസ്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നു, യൂട്യൂബ് ഷോപ്പിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സംഭവമാണ്. അതിലൂടെ തന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സസിനും കാര്യങ്ങൾക്കും അഫ്കോഴ്സ് ബിസിനസ് വരുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കമ്മീഷൻസും കാര്യങ്ങളും കിട്ടുന്ന പോലെ എന്തോ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ട് ടിക്ടോക്കിനും ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിനും ഒക്കെ ഒരു വലിയ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ യൂട്യൂബ് ഷോർട്ടുകൾ വന്നപ്പോൾ, ഇനി ഈ പറഞ്ഞ പോലെ ആമസോണിനും മിന്ത്രയ്ക്കൊക്കെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു യൂട്യൂബ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും രസമുണ്ടാവും, യൂട്യൂബ് ഷോപ്പിംഗ് ഭയങ്കര രസമായിരിക്കും. എന്തായാലും അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്, തന്മാത്ര സിനിമയിലെ പാട്ടിലേക്ക്.

0: frequency. Radio Sangam. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
1: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.
4: Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 917 evenings.

മനോഹരം സിനിമയിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന ഒരു സമയം നല്ലൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. മിക്ക സ്ഥലത്തും കുറച്ച് ഒരു ഫോഗി ഫോഗി ഫീലിംഗ് ഒക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വെതർ കണ്ടീഷൻ ഇങ്ങനെ മാറുന്നതിൻ്റെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കോൾഡ് കഫ്, എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും, വൈറൽ ഫീവേഴ്സ് ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതിനോടൊപ്പം ഈ പറഞ്ഞപോലെ നല്ല ബ്യൂട്ടിഫുൾ നൈറ്റ് ആണ്. സോ ജസ്റ്റ് എൻജോയ് ദാറ്റ്. നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ടച്ച ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്, കാരണം 8:49. അപ്പോൾ പോകുന്ന സമയത്ത് നല്ല പാട്ട് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ട് വേണ്ടേ പോകാൻ. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞു വരുന്നത്

പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലേറ്റ് നൈറ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോ, ചിലപ്പോൾ ഒരു പിസ്സ പാർട്ടിയൊക്കെ ചെയ്യാനായിട്ട് തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിലും ഒരു പിസ്സയൊക്കെ വാങ്ങാൻ തോന്നുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലേറ്റ് നൈറ്റിൽ ഞാൻ കുറച്ച് ഒരു ഗുണമുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പപ്പാ ജോൺസിലുണ്ടല്ലോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. സോ ഒരു പിസ്സ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിസ്സയും കൂടി ഇപ്പോൾ അബ്സലൂട്ട് ഫ്രീ ആയിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൾ തിങ്സ് അപ്ലൈ, സോ ജസ്റ്റ് മേക്ക് ദാറ്റ് പോയിന്റ് ഓൾസോ ഇൻ യുവർ മൈൻഡ്. അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നൈറ്റ് ആയി ആവട്ടെ എന്നും കൂടി ഞാൻ വിഷ് ചെയ്തുകൊണ്ട്, ഒപ്പം നാളത്തെ ദിവസം ഇന്ന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് എവരി വൺ.

0: suno 91.7 FM Qatar's favorite radio station.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
2: Hi, this is Aparna Balamurli. You're listening to Radio Suno 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

91.7 FM. Qatar's favorite radio station.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
1: Joy Alucas 917 evenings
2: presented by Joy Alucas, world's favorite jeweler.
3: Powered by
0: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
2: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station.